നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 28, ജൂൺ 11, വ്യാഴാഴ്ച. ആദ്യമായി സുപ്രഭാതം.

നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: സ്നേഹത്തെ മലിനപ്പെടുത്തുന്ന എല്ലാറ്റിൽ നിന്നും ഹൃദയത്തെ സൂക്ഷിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഹൃദയം സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ്. ആയതുകൊണ്ട് തന്നെ വലിയ ഹൃദയമുള്ളവൻ ഹൃദയപൂർവ്വം ഹാർദമായി ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ ദൈനംദിനം കേൾക്കുന്നുണ്ട്. നമ്മുടെ മലയാള ഭാഷയിലെ അതിനൊത്തിരി പ്രചുരപ്രചാരം ലഭിച്ചിട്ടുള്ളതുമാണ്. സ്നേഹം യഥാർത്ഥത്തിൽ ഉടലെടുക്കേണ്ടത് എവിടെയാണ്? അത് നമ്മുടെ ഹൃദയത്തിലാണ്. നാം ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് ആ മറ്റേ ആളിലുള്ള എന്തോ ഒരു നന്മ നമ്മളെ സ്നേഹിക്കാനായിട്ട് ഇടയാക്കുന്നു എന്ന കാര്യമാണ്. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിമതം. ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ട്. ദൈവം സ്നേഹമാണ്. സ്നേഹം എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ദൈവം ഒരുപോലെ മഴയും അതുപോലെ തന്നെ വെയിലും ഒക്കെ പെയ്യിക്കുന്നു, നൽകുന്നു. ആരെയും നോക്കിയല്ല ദൈവം തൻ്റെ നന്മ അവർക്ക് നൽകുന്നത്. ഇതൊരു പ്രത്യേക ആധ്യാത്മികതയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കണ്ടുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ മാനുഷികമായ തലത്തിലുള്ള ഒരു ദൈവചിന്തയാണ്. അതായത് നമ്മൾ രൂപപ്പെടുത്തുന്ന ഒരു ദൈവചിത്രമാണ് അതിൻ്റെ അടിസ്ഥാനം. നമ്മളങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നതും കണ്ടുവരുന്നതും. നമുക്കിഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, എന്നാൽ അതിന് നമ്മൾ സ്നേഹമെന്നാണ് വിളിക്കുന്നത്. അത് ശരിയാണോ എന്നെനിക്കറിയാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതുകൊണ്ട് തന്നെ മലയാള ഭാഷയിലെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അതിനെ ഇഷ്ടപ്പെടുക എന്നാണ് പറയുക. ഇഷ്ടപ്പെടുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണം വേണമെന്നില്ല. അത് ആ വസ്തുവിൽ തന്നെയുള്ള അല്ലെ ആ വ്യക്തിയിൽ തന്നെയുള്ള ഒരു പ്രത്യേകതയാണ്, നന്മയാണ്. നമ്മുടെ മുമ്പിലുള്ള ഒരു പിഞ്ചു പൈതലിനെ അവൻ്റെ ചേഷ്ടകളും അവൻ്റെ ആ മുഖകാന്തിയും അവൻ്റെ നന്മയും പുഞ്ചിരിക്കുന്ന മുഖവും എല്ലാം നമ്മളെ അവനിലേക്ക് ആകർഷിക്കും. ഇഷ്ടപ്പെടുന്നതിന് വളരെ എളുപ്പമാണ്. എന്നാൽ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു തീരുമാനമുണ്ട്, അവിടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മൾ ബോധപൂർവമായി ചെയ്യേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, എൻ്റെ മകനെ സ്നേഹിക്കുന്നു, എൻ്റെ മകളെ സ്നേഹിക്കുന്നു, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നതിലെ ഉൾച്ചേരേണ്ടതായ ഒരു വലിയ തീരുമാനമുണ്ട്. അവരെല്ലായ്പ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിലല്ല അവരെ നാം സ്നേഹിക്കുന്നത്. ഒരുപക്ഷെ നേരെ തിരിച്ചാവാം. ഇഷ്ടപ്പെടാത്തവ ചെയ്യുമ്പോൾ പോലും മനസ്സിൽ അല്പം ഭാരം ഉള്ളപ്പോൾ പോലും നമുക്കവരെ മറക്കാൻ കഴിയുമോ? നമുക്കവരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുമോ? നമ്മുടെ ബന്ധം അത്രയും ആഴമുള്ളതാണ്. അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നത് ഇഷ്ടവുമായി കൂട്ടി കുഴയ്ക്കരുത്. സ്നേഹം അത് നമ്മളുടെ ഹൃദയത്തിൻ്റെ നന്മയാണ്. ഞാനൊരാളെ സ്നേഹിക്കുന്നത് സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ നന്മ എന്നതിനേക്കാൾ അതെൻ്റെ നന്മ കൂടിയാണ്. എൻ്റെ നന്മയാണ് അവിടെ പ്രകടമാകുന്നത്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ നിന്നാണ് സ്നേഹം കടന്നു വരുന്നത് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന നമ്മുടെ ഹൃദയം സ്നേഹമുള്ളവരെയും അതുപോലെ തന്നെയാണ് വെറുപ്പും വിദ്വേഷവും ഒക്കെ സ്നേഹത്തിൻ്റെ എതിരായിട്ടുള്ള സ്നേഹക്കുറവ്, ശത്രുത, വൈരാഗ്യം, മാത്സര്യം ഇവയൊക്കെ അതും വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. അതല്ലാതെ മറ്റേ വ്യക്തിയിൽ നിന്നല്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മറ്റേ വ്യക്തി എന്നെ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് നിർബന്ധിക്കുന്നു അല്ലെ നിർബന്ധിച്ചു, അങ്ങനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ടോ ആ വ്യക്തി പറഞ്ഞതുകൊണ്ടോ ചെയ്തതുകൊണ്ടോ ആണ് ഞാൻ ഇങ്ങനെ പെരുമാറിയത് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ സാധ്യതയുള്ളത്. അവിടെയുള്ള കാര്യം നമ്മുടെ ഉള്ളിലുള്ള ഈ പാപമാണ്, തിന്മയാണ്, സ്നേഹക്കുറവാണ്. നമ്മുടെ ഉള്ളിൽ നന്മയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ സ്നേഹമാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമാണ് വ്യാപരിക്കുന്നതെങ്കിൽ നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. അതുകൊണ്ട് സ്നേഹത്തിൽ മാലിന്യമുണ്ടാവാതിരിക്കാൻ, നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കണം എന്ന് പറയുന്ന വാക്കുകളുടെ ആഴം വളരെ വലുതാണ്. നാം നമ്മുടെ നന്മ അത് എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മിന്നാമിനിങ്ങിന് വെട്ടം തരാതിരിക്കാൻ പറ്റുമോ? സൂര്യന് പ്രകാശിക്കാതിരിക്കാൻ കഴിയുമോ? കത്തിച്ചു വെച്ച ദീപത്തിന് വെളിച്ചം തരാതിരിക്കാൻ പറ്റുമോ? പ്രിയ സഹോദരങ്ങളെ, സ്നേഹം നമ്മളുടെ സ്വഭാവമാണ്, സ്വഭാവമാവണം. ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രവാചകരായിട്ടാണ്. നിങ്ങളും ഞാനും ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ സ്നേഹം അത് വർധാനമയമാകുവാൻ നമുക്ക് പരിശ്രമിക്കണം. എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു, വഴിവെക്കിലാണ് ഞാനത് കണ്ടത്, എൻ്റെ നൈർമല്യം നിങ്ങളുടെ കണ്ണുകളിലാണ് എന്ന്. എത്ര അർത്ഥസമ്പുഷ്ടമായ കാര്യമാണ്! എൻ്റെ നൈർമല്യം നിങ്ങളുടെ കണ്ണുകളിലാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ് എന്ന്. ഹൃദയത്തിൻ്റെ കവാടമാണ് കണ്ണെന്ന് പറയുന്നത്. ഹൃദയം കാണുന്നത് കണ്ണിലൂടെയാണ്. ആ കണ്ണെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. അപ്പം അതുകൊണ്ട് ലോകം, പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളിലെ ഒരുപാട് വേദനകളും അസ്വാസ്ഥ്യങ്ങളും, നമ്മളുടെ ദൈനംദിനം അരങ്ങേറുന്ന കുറ്റകൃത്യങ്ങളും പീഡനങ്ങളും, അതിൻ്റെ എല്ലാം നടുവിലെ നമുക്ക് ഇങ്ങനൊന്ന് ചിന്തിച്ചു കൂടെ? എൻ്റെ നൈർമല്യം എനിക്കെല്ലായിടത്തും പ്രകടിപ്പിക്കണം. എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ പതിരുണ്ടാവാതിരിക്കാൻ, അത് കളങ്കപ്പെടാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. ഹൃദയത്തിൽ കളങ്കം വന്നാൽ പിന്നെ വളരെ എളുപ്പമാണ് തെറ്റിപ്പോകാൻ, തിന്മ ചെയ്യാൻ. ഹൃദയത്തിൽ നന്മയുള്ളപ്പോൾ നമുക്കൊരിക്കലും തിന്മ ചെയ്യാൻ സാധിക്കില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 4:00 റേഡിയോ കഫേ, 5:00 മിത്താരം, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 9:00 കരിയർ കോമ്പസ്, 9:30 നീലാമഴ, 10:00 മധുരഗീതങ്ങൾ.

0: 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാടെക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന് നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

സക്സസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 ജൂൺ 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾ

അവസാന തീയതി ജൂൺ 14 ബയോസ്പെക്ട്രം 2026. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ്പ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിന് ലോക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ മഹാനായ വ്യക്തിയായും റഷ്യ എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും ഇതിഹാസമെന്നും വിശേഷിപ്പിച്ചു. ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ കൃത്യമായ ഭരണത്തിലൂടെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എൻഡിഎ ഗവൺമെന്റിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന എൻഡിഎ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.

0: ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് അഭിമാനകരമായ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ നിരവധി പ്രമുഖരെ സമ്പർക്കം ചെയ്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കല്പ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-25 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: പാവപ്പെട്ടവർക്ക് ഭവനം എന്നതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ രാജ്യത്തുടനീളം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദുർബല കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 10 കോടി 82 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പണരഹിത ചികിത്സ ലഭിച്ചു. പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ 10 കോടി 55 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സൌജന്യ LPG ഗ്യാസ് കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി സ്വനിധിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ 1 കോടി 12 ലക്ഷത്തിലധികം വായ്പകൾ തെരുവ് കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു.
0: നിപ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. കോഴിക്കോട്ടെ നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരുടെയെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ന് ഉന്നതതല അടിയന്തരയോഗം വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. വയനാട് നെന്മേനി പഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള

0: കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: 4 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് ലോകം മണിക്കൂറുകൾക്കകം കാൽപന്ത് മഹോത്സവത്തിന്റെ ആരവങ്ങളിൽ മുഖരിതമാവുകയാണ്. ലോക ഫുട്ബോളിന്റെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ട്രയോണ്ട പന്തിന്റെ പ്രയാണത്തിന് ഇന്ന് രാത്രി മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 നഗരങ്ങളിലായി 104 മത്സരങ്ങൾ. ഒരു ജേതാവിനെ തേടി 39 ദിവസത്തെ തീപാറും പോരാട്ടങ്ങൾ. ജൂലൈ 19 ലോക ഫുട്ബോളിന്റെ പുതിയ കിരീടാവകാശം നിശ്ചയിക്കാനുള്ള കലാശ പോരാട്ടം.
0: പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് ഭരണനിർവഹണം നടത്താനായി കണ്ണൂരിൽ കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: നിരന്തരം ആശയവിനിമയത്തിലൂടെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക, അവരിൽ നിന്ന് ഏറ്റവും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം പകരുക എന്നിവയാണ് കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ, ഫോൺ അഡിക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുമായി കളക്ടർ നടത്തുന്ന സംവാദത്തിന് തുടക്കമായി. പ്രശ്നങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായവും പരിഹാരവും ലഭ്യമാക്കുന്നതിനായി വിവിധ ഹെൽപ്പ് ലൈൻ സേവനങ്ങളെയും പിന്തുണാ സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്.
0: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. മാറാത്തനാസ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ്.

ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14. ബയോസ്

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9944-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻസ് എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പുതിയൊരു ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഒരു പുതിയ ദിവസത്തിലേക്ക് മിഴി തുറന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അടിപൊളിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മളിങ്ങനെ ജൂൺ മാസത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ രണ്ടാമത്തെ ആഴ്ചയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. രണ്ടാമത്തെ ആഴ്ചയിലെ ജൂൺ മാസത്തെ 11-ാം തീയതി വ്യാഴാഴ്ച മോർണിംഗിനോട് ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സുമായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ഒരു മണിക്കൂർ സമയം നമുക്കുള്ള സമയമാണ് ആശംസകളൊക്കെ പങ്കുവെച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള സമയമാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയാൻ പോകുന്നത് ഇന്ന് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡേ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുള്ളത് എന്തിനായിരിക്കും? വേറെ ഒന്നിനുമല്ല, അമ്മ ഞാൻ ഇന്ന് കളിക്കാൻ പൊക്കോട്ടെ, ഇതായിരിക്കും നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മേനോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. ഈ ഒരു അനുവാദം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ നിൽക്കും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സന്തോഷമാണ് അല്ലേ. പിന്നെ തുള്ളിച്ചാടി അങ്ങോട്ട് കളിക്കാൻ പോകും, ഗ്രൗണ്ടിൽ പോകും, കൂട്ടുകാരോടൊപ്പം കളിക്കും, പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെ പോകും അല്ലേ. പ്രായം എത്ര മുന്നോട്ട് പോയാലും ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ചെറിയ തമാശയൊക്കെ പറഞ്ഞ് ചെറിയ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറൊന്നാണ്. ഇപ്പം എന്തിനാണ് രാവിലെ വന്ന് ഈ കുട്ടിക്കളിയുടെ കാര്യം പറയുന്നത് എന്നല്ലേ ആലോചിക്കുന്നത്. കാരണമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇന്ന് അങ്ങനെ കുട്ടിക്കളിയായിട്ട് തള്ളിക്കളയേണ്ടതല്ല ഈ ഒരു കളികളെ കുറിച്ചിട്ട് കേട്ടോ. അതായത് ഇന്ന് നമ്മൾ ആചരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഡേ കൂടിയാണ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കളിക്കാൻ പോവുക എന്നത് തന്നെയാണല്ലേ. കുഞ്ഞു സമയത്ത് അല്ലെങ്കിൽ ഒരു സ്കൂളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ധൃതി പിടിച്ച് വരും, 4 മണിയാകുമ്പോൾ സ്കൂൾ വിട്ടിട്ട് ഓടി വരും, എന്തിനെ ഭക്ഷണം കഴിച്ചിട്ട് വേണം അടുത്ത് കളിക്കാൻ പോകാനായിട്ട് അല്ലേ. അല്ലെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞിട്ട് വേഗം വരും, എന്തിനെ കളിക്കാൻ പോകാനായിട്ട്. അങ്ങനെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണിത്. അപ്പോൾ ആ ഒരു കാര്യം ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, അതാണ് ഇന്ന്. അതായത് ജൂൺ 11 നമ്മൾ ആഘോഷിക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ എന്നാണ് കേട്ടോ. ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ എന്ന് ആഘോഷിക്കപ്പെടുന്ന ദിവസത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് കുട്ടികൾ എന്തായാലും ഇന്ന് വർക്കിംഗ് ഡേ ആണ്, സ്കൂളിലൊക്കെ പോകണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്ന് അമ്മ ഞാനൊന്ന് കളിക്കാൻ പൊക്കോട്ടെ, അച്ഛാ ഞാനൊന്ന് കളിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസമെങ്കിലും അവരെ അതിന് അനുവദിക്കണം എന്ന്. ഞാൻ ഇന്നത്തെ ദിവസം മാത്രമല്ല കേട്ടോ, നമ്മുടെ കുട്ടികൾക്ക് മാനസികമായിട്ട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നത് കേട്ടോ. കുട്ടികളുടെ വളർച്ചയ്ക്കും മാനസികമായിട്ടുള്ള സന്തോഷത്തിന് എത്രത്തോളം പ്രധാനമാണ് അവരുടെ എന്താ പറയുക പ്ലേ ടൈം എന്ന അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെ ഊന്നിക്കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നത്. വെറുതെ ആചരിക്കുന്നതല്ല, ഈ ഒരു ദിനം പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ UN ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ പ്ലേ ഡേ ആയതുകൊണ്ട് തന്നെ, ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ആശംസ തരുകയാണ്. ഇന്ന് ഗ്രൗണ്ടിൽ പോയി എല്ലാവരും അടിച്ചു പൊളിച്ച് കളിക്കുക കേട്ടോ, പക്ഷേ വഴക്കൊന്നും ഉണ്ടാക്കരുത്. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും മനോഹരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഓക്കെ, അൻസാർക്ക് എന്തുണ്ട് വിശേഷം? എന്താണ് ഇന്നത്തെ ആശംസ?
1: നല്ല
0: വർത്താനം. അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
1: അപ്പോ ഇന്നത്തെ ആശംസ കുമരകൻ ടീമുണ്ട്, കോട്ടയം കുമരകം ടീം. അവർക്കൊരു ഗുഡ് മോർണിംഗ്.
0: നല്ലൊരു ഗുഡ് മോർണിംഗ് കൊടുത്തേക്കാം.
1: പിന്നെ ആനന്ദം വിലാനൂർ, സന്തോഷ് നടക്കാവ്, സുനില മലപ്പുറം കരിവാരക്കുണ്ട്, ഇവർക്കൊക്കെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ആശംസ.
0: നല്ലൊരു ആശംസ തന്നെ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് അനുസരിക്കുകയായിരുന്നു. ഇതുപോലെ നിങ്ങൾക്കും ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് വിളിക്കാം ടു ദ നമ്പർ 0469273033 0469273333. ഇതാണ് നമ്മുടെ നമ്പർ, വേഗം വിളിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഞാൻ
0: കൃഷ്ണകുമാർ ചേട്ടൻ. ഇത് എവിടെയായിരുന്നു? അതെ, ഒത്തിരി ആയി വിളിച്ചിട്ട്. എന്നാണ്ട് വിശേഷം?
2: ഇന്ന് സുഖമായിട്ടിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖമാണ്?
0: ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു.
2: ഓക്കെ, അപ്പൊ എന്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രശാന്ത് ചേട്ടനുണ്ട്, നന്നൂരുണ്ട്. പ്രശാന്ത് ചേട്ടന്റെ മോടെ ബർത്ത്ഡേ ആണ്, കുഞ്ഞു മോനാണ്. അവിടെ അപർണ അല്ല, അപർണ അല്ല, അർപ്പിത പ്രശാന്ത് കേട്ടോ.
0: ഓക്കെ,
2: അർപ്പിത പ്രശാന്ത് പിറന്നാളാണ് ഇന്ന്. അർപ്പിതയ്ക്ക് നല്ലൊരു പിറന്നാളാശംസകൾ നേരുന്നു. പിന്നെ അവിടുത്തെ ശാന്തമ്മയുണ്ട്, ശാന്തമ്മ ഇത് കേൾക്കുന്നുണ്ട്. ശാന്തമ്മയ്ക്ക് ഒരു പ്രത്യേക ഒരു ഗുഡ് നൈറ്റ്, അല്ല ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്,
0: നല്ലൊരു ഗുഡ് മോർണിംഗ് കൊടുത്തേക്കാട്ടോ.
2: പിന്നെ ഓക്കെ എല്ലാവർക്കും കേട്ടോ, എല്ലാ കാതോഷം കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.
0: എല്ലാവർക്കും നല്ലൊരു ശുഭദിനം കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ചേട്ടൻ വിളിക്കുന്നത്. ചേട്ടൻ വിളിച്ചിട്ട് ആശംസ പറഞ്ഞിരിക്കുന്നത് അർപ്പിത കുട്ടിക്കാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുകയാണ് മോൾ. അപ്പോൾ മോളുടെ പിറന്നാൾ അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ചേട്ടന് ഫാമിലിക്ക് നല്ലൊരു ദിവസം അങ്ങോട്ട് നേരാണ്. ഓക്കെ, എന്തായാലും നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ് കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ആർക്കും വേണ്ടി ഒരുപാട് കാലം കാത്തിരിക്കരുത്. അവരെല്ലാം അവരുടെ കാര്യം ഭംഗിയായതിന് ശേഷം മാത്രമേ നമ്മളെ ഓർക്കൂ. ചിലപ്പോൾ അങ്ങനെ ഓർത്തില്ലെന്നും വരും. ഒരിക്കലും മനസ്സിൽ പ്രതീക്ഷകൾ വാരിയിടരുത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ചില മനുഷ്യർ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ പ്രേമ ചേച്ചിയാണ്. ചേച്ചിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് അങ്ങോട്ട് തരാണ്. നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശംസുദിനിക്കാണ് കേട്ടോ. ഇക്കയ്ക്ക് നല്ലൊരു ആശംസ അങ്ങോട്ട് തരാണ്. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ ശശികുമാർ കാർത്തിപ്പിള്ളി.
0: ശശികുമാർ ചേട്ടൻ, എന്നാണ് വിശേഷം?
3: വിശേഷം ഇന്ന് എന്റെ കൊച്ചുമകളുടെ രണ്ടാം പിറന്നാളാണ്.
0: എന്താണ് മോളുടെ പേര്?
3: മോളുടെ പേര് കൃതിക.
0: കൃതിക,
3: അതെ.
0: കൃതിക കുട്ടി എന്ത് ചെയ്യുന്നിട്ട്?
3: കുട്ടി ഇപ്പൊ ആലപ്പുഴ വീട്ടിൽ, ഇവിടെ ഉണ്ടായിരുന്നു രണ്ടു മാസത്തോളം. ഇപ്പം കഴിഞ്ഞ ആഴ്ച കൊണ്ട് വിട്ടായിരുന്നു അവിടെ.
0: ആണല്ലേ. അപ്പൊ എന്തായാലും കൃതിക കുട്ടിക്ക് നല്ലൊരു ആശംസ തന്നെ കൊടുത്തേക്ക് കേട്ടോ. അതെ അതെ. അപ്പൊ എന്തായാലും പിറന്നാളൊക്കെ ആയിട്ട് എന്താ രാവിലെ വിളിച്ചോ മോളെ? ഓക്കെ ഏട്ടാ. അപ്പൊ എന്തായാലും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അങ്ങനെ ദാ വീണ്ടും ഒരു സുന്ദരി കുട്ടിയുടെ പിറന്നാളാണ് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കൃതിക കുട്ടിയുടെ പിറന്നാളാണ് ഇന്ന്. അപ്പൊ എന്തായാലും മോൾക്കും നല്ലൊരു പിറന്നാൾ ആശംസ ഞാൻ ഇവിടെ നൽകുകയാണ് കേട്ടോ. ഇന്നത്തെ പിറന്നാൾ രണ്ട് സുന്ദരികളും അടിച്ചു പൊളിച്ച് ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ചേട്ടനും ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ അനിത ചേച്ചിയാണ് കേട്ടോ. അനിത ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, അനിലയാണ് കേട്ടോ. അനില സാധാരണ ഒരു പിക്ചർ മെസ്സേജാണ് വെക്കുന്നത്. ഇന്ന് ഇമോജി ഒക്കെ വെച്ചിട്ടുണ്ട്. താഴെ എന്തോ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. കാര്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ ബൈ മിസ്റ്റേക്ക് കീബോർഡിൽ നിന്ന് വന്നതാണോ എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അനിലയ്ക്ക് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ഞാൻ നിങ്ങളുടെ തരുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടി പോവുകയാണ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. ഞാൻ ഉഷാദാസ് വാഴപ്പള്ളി. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദയ വിജയ്ക്ക് ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. പിന്നെ ലില്ലിക്കുട്ടിക്കും ചേട്ടനും എന്റെ വിവാഹ മംഗളാശംസകൾ താമസ് ചാണയിലും നേരുന്നു. പിന്നെ ഇന്ന് പിറന്നാൾ ആൻഡ് വെഡിങ് ആനിവേഴ്സറി ഉള്ള എല്ലാവർക്കും ആശംസകൾ. ഞാൻ കൊട്ടിയൂർ പറശ്ശിനിക്കടവ് ഒക്കെ പോയി വന്ന് കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം എന്തായാലും ചേച്ചി പറഞ്ഞ ആശംസ ഞാൻ ഇവിടെ കൈമാറുകയാണ് കേട്ടോ. ഇനി നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ. ഇന്ന് നമ്മൾ രാവിലെ കേട്ട രണ്ട് കോളും പറഞ്ഞിട്ടുള്ളത് എന്താണ്, രണ്ട് സുന്ദരി കുട്ടികളുടെ പിറന്നാളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം എന്തായാലും ആ രണ്ട് കുട്ടിക്കുറുമ്പികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ് വരുന്നത്. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കിട്ടായി.

0: ഇതോടെ ബയോസ്പെക്ട്രം 2026 റീസിംഗ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2K26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9491.

0: ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോയപ്പോൾ സമയം ഒരുപാട് നമ്മളെക്കാൾ വേഗം മുന്നോട്ട് പോയിട്ടുണ്ട്. 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിട്ടുണ്ട്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ പലയിടത്തും ഇങ്ങനെ തിരക്ക് പിടിച്ചാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിനിടയിലാണ് പലരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലരും ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്നെ കേൾക്കുന്നവരെ സേഫ്റ്റി ശ്രദ്ധിക്കുക, ശ്രദ്ധ എന്നിൽ മാത്രമാകാതിരിക്കുക കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോവുകയാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരൊക്കെയാണ് നോക്കാം. കുറച്ച് മുമ്പ് നമ്മുടെ ശശികുമാർ ചേട്ടൻ വിളിച്ചിട്ട് കൃതിക മോളുടെ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നേ. അപ്പം മോളുടെ പിക്ചറൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഒരു സുന്ദരി കുട്ടിയുടെ പിക്ചറൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി മോൾക്ക് നല്ലൊരു പിറന്നാൾ ആശംസ തരാണ് കേട്ടോ. നമ്മുടെ ലേഖ ചേച്ചി നല്ല ഭംഗിയുള്ളൊരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് നമ്മുടെ സിറാ ചേട്ടനാണ്. ഗുഡ് മോർണിംഗ് അപർണ മോളി. ഗുഡ് മോർണിംഗ് ചേട്ടൻ, എവിടെയും സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഇലക്കൊഴിയാൻ ഒരു കാലമുണ്ടെങ്കിൽ തളിർക്കാനും ഒരു കാലമുണ്ട്. കഷ്ടതയ്ക്കും ഒരു കാലം ഉണ്ടെങ്കിൽ സമൃദ്ധിയുടെ ഒരു കാലം വരും. ഈ സമയവും കടന്നുപോകും. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ശുഭദിനം നേരുന്നു. ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് മോർണിംഗ്. ഞാൻ കണ്ണൂർ കൊട്ടിയൂർ ഇന്ന് തിരികെ വരും. ദീപക്കുട്ടി, അമൃത കർദ്ദേക്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഒരു പിക്ചറൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അനിൽ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടന് നല്ലൊരു ആശംസ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? രാജൻ മുത്തൂർ. ഇത് എവിടെ ആയിരുന്നു? ഞാൻ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പോവായിരുന്നു, കാണാനില്ല എന്ന് പറഞ്ഞു.
1: കേക്കുന്നുണ്ട്.
0: എന്നിട്ട് എന്താ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെടാത്തത്? ഓഹോ, അങ്ങനെ. അപ്പൊ നല്ല ആശംസ ഇല്ലാന്ന് തോന്നി ഇങ്ങോട്ട് വിളിക്കണം നല്ലൊരു ആശംസ പറയാനായിട്ട്. എന്താണ് ഇന്നത്തെ ആശംസ? കേക്കട്ടെ. ശശികുമാർ ചേട്ടൻ വിളിച്ചിട്ട് കൃതിക മോള്, കൃതിക
1: ശശികുമാർ ചേട്ടൻ പറഞ്ഞു
0: നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് രാജൻ ചേട്ടനായിരുന്നു. അങ്ങനെ രണ്ടു പേർക്കും, രണ്ട് കുട്ടിമണീസിനാണ് ഇവിടെ വീണ്ടും ആശംസ വന്നിരിക്കുന്നത്. ഞാനിവിടെ കൈമാറുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ നിഷാന്ത് ചേട്ടനാണ് കേട്ടോ. സുപ്രഭാതം അപർണ ആൻഡ് ടീം, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ എന്ന് പറഞ്ഞിട്ടുണ്ട് നിഷാന്ത് എറണാകുളം. നിഷാന്ത് ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. വിജി ചേച്ചിയാണ് കേട്ടോ. വിജി ചേച്ചി അയക്കുന്നതെല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. അപ്പോൾ എന്തായാലും വിജി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ രാജപ്പൻ ചേട്ടനാണ്. ഈ പിക്ചർ മെസ്സേജ് ഞാൻ ഒന്ന് വായിച്ചതായിരുന്നു. ആർക്കും വേണ്ടിയും ഒരുപാട് കാലം കാത്തിരിക്കരുത്. അവരെല്ലാം അവരുടെ കാര്യം ഭംഗിയായതിന് ശേഷം മാത്രമേ നമ്മളെ ഓർക്കൂ. ചിലപ്പോൾ അങ്ങനെ ഓർത്തില്ല എന്നും വരും. ഒരിക്കലും മനസ്സിൽ പ്രതീക്ഷകൾ വാരിയിടരുത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ചില മനുഷ്യർ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് രാജപ്പൻ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ഒരിക്കൽ കൂടി നല്ലൊരു ഗുഡ് മോർണിംഗ് അങ്ങോട്ട് തരികയാണ്. സുലഭ ചേച്ചി നല്ല ഭംഗിയുള്ളൊരു പിക്ചർ മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ട്. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നു. ശുഭദിനം നേരുന്നു ടി അഷറഫ് വെസ്റ്റ് കൈപ്പുറം. അതെനിക്ക് ഇഷ്ടമായി കേട്ടോ, സത്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അഷറഫിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനിയൊരു പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. അപ്പോൾ ദാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഇതോടെ ബയോ സ്പെക്ട്രം 2026. റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ

0: അവസാന തീയതി ജൂൺ 14 ബയോസ്പെക്ട്രം 2026. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ആണതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. അങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഒന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ അതാ വെളിയിൽ മുട്ട മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി മഴയാണ് കേട്ടോ, ഇങ്ങനെ എന്താ പറയുക, തുള്ളിക്കുരുകുടമെന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്റ്റുഡിയോയുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് മഴ എന്നെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മഴയെ വർണ്ണിക്കൂ. ഇപ്പോൾ വഴിയിലൊക്കെ ഇങ്ങനെ കുടയെടുക്കാൻ മറന്ന് ഇങ്ങനെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അപർണ എന്തു ഈ പറയണേ, ഈ മഴ കാരണം ഞാനിവിടെ ലോക്കായി നിൽക്കുകയാണ് എന്നല്ലേ മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും മഴ ഇനി നിങ്ങളുടെ സ്ഥലങ്ങളിൽ പെയ്തിട്ടില്ലെങ്കിൽ ദാ ഇവിടെയൊക്കെ പെയ്തിട്ടുണ്ട്, അങ്ങോട്ട് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ബാഗിൽ കുടയുണ്ടോ റെയിൻകോട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്ക് കേട്ടോ. ഇനി എന്തായാലും സമയം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആകുമ്പോൾ എനിക്ക് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, വേഗം അതിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് അവരുടെ കുട്ടി, ഞാൻ ശീബ കുമരകം. ഇന്ന് വിശേഷ ദിനങ്ങളാൽ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ല ആശംസ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ദിലീപ് കൊടകരയ്ക്കും അമ്പിളി സുനിൽ സിന്ധു കുട്ടിക്കും അൻസാറിനും സൗഹൃദവാണി കൂട്ടുകാർക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടക്കാഴ്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവചേച്ചി ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നും കൂടി ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് അപർണ, എന്തുണ്ട് മാക്ഫാസ്റ്റൽ വിശേഷം? പനിയൊക്കെ പോയി മിടുക്കിയായല്ലോ. ഇന്നത്തെ എൻ്റെ വിശേഷം ഫുട്ബോൾ വേൾഡ് കപ്പാണ്. അർജന്റീന ടീമിന് എൻ്റെ വക നല്ലൊരു ആശംസ നേരുന്നു, വേൾഡ് കപ്പ് കിരീടം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ബ്രസീൽ ഫാനായ ഞാൻ ആ ആശംസ കൈമാറണം അല്ലേ. ഓക്കെ, എന്തായാലും അപർണ ദീപ അമൃത എല്ലാവർക്കും എൻ്റെ വക പ്രഭാത വന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപുചേട്ടനാണ്, ദീപുചേട്ടനും നല്ലൊരു ആശംസ ഞാൻ അങ്ങോട്ട് തരികയാണ് കേട്ടോ. അപ്പം അർജന്റീന ടീമിനും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. പക്ഷേ വേൾഡ് കപ്പ് ആർക്ക് കിട്ടുമെന്ന് നമുക്ക് രണ്ടുപേർക്കും നോക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഹായ് മോളുസെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല മഴയത്ത് മഴയത്ത് നനഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അയ്യടാ ബാക്കി എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. നല്ല മഴയത്ത് നനഞ്ഞു നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ അയച്ചേക്കണ? ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കുക. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു വേർഡ് ഉണ്ട് കേട്ടോ, ഇനിയിപ്പോൾ ജസ്റ്റ് സ്പേസ് എല്ലാം അടിച്ചപ്പോൾ കയറി വന്നാണോ എന്നറിയത്തില്ല. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനിത ചേച്ചിയാണ്. ചേച്ചി ചേച്ചിയുടെ നല്ലൊരു ആശംസ ഞാനിവിടെ കൈമാറുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കാം. ഏറ്റവും മോശം അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങൾ മനസ്സിലാകുന്നത്, നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നത്. തീയിൽ തൊടുമ്പോഴാണ് വെളിച്ചം മാത്രമല്ല വേദനയും തരുമെന്ന് മനസ്സിലാക്കുന്നത്. ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവ് കൂടിയാണ്. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് അയച്ചിരിക്കുന്ന മിനിശേഷിയാണ് കേട്ടോ. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ആശംസ, റേഡിയോ കൂട്ടുകാർക്കും ആശംസ, അപർണക്കുട്ടി, ദീപക്കുട്ടി, അമൃതക്കുട്ടി നല്ലൊരു ആശംസ എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനി റജി, മിനിശേഷിക്ക് നല്ലൊരു ആശംസ ഞാനും അങ്ങോട്ട് തരുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ സുലൈ ചേട്ടനാണ് കേട്ടോ. നമുക്ക് മുന്നിലേക്ക് പുഞ്ചിരിയോടെ കടന്നു വരുന്ന ഒരാൾ അതേ സന്തോഷത്തോടെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സംതൃപ്തിയോടെ തിരിച്ചു പോകും എന്നൊരു തീരുമാനം നാം എടുത്താൽ മാറ്റം അനുഭവിക്കാൻ സാധിക്കും, ജീവിതം സുന്ദരമാകും. ശുഭദിനം നേരുന്നു സുലൈ അയിനിക്കോട്. സുലൈ ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടി പോവുകയാണ്. നമ്മൾ നശിക്കുമ്പോൾ എല്ലാവരും ദുഃഖിക്കുന്നു എന്ന് വിചാരിക്കരുത്. നമ്മൾ നല്ലതുപോലെ ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശത്രുക്കൾ കൂടുതൽ ഉണ്ടാകുന്നത്. നശിക്കുമ്പോൾ സന്തോഷിക്കുന്ന ധാരാളം പേരുണ്ട് നമുക്ക് ചുറ്റും. അത് എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കുക. നല്ലൊരു സുപ്രഭാതം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റുമാനൂരിൽ നിന്ന് നാരായണ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് അപർണ. ഫ്രണ്ട്സ് കുടുംബത്തിലെ അംഗമായ ഉദയ വിജയ് എന്നിവർക്ക് ബർത്ത്ഡേ ആണ്. എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരിലും ആശംസകൾ അറിയിക്കുന്നു. അപർണയ്ക്ക് നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേമചേച്ചിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഈ ഒരു ആശംസ പറഞ്ഞ എന്താ പറയുക, ഉദയ വിജയ്, അപ്പോൾ അവർക്ക് നല്ലൊരു ആശംസ കൊടുക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഹായ് മോളൂസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നാലാമത്തെ ജന്മ ഓക്കെ, എന്തോ ഐ തിങ്ക് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. നാലാമത്തെ നത്തിൻ്റെ മോൾ
ഐ തിങ്ക് അമ്പിളി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്താണ് ഉദ്ദേശിച്ചിരിക്കണമെന്ന് ഒന്നുകൂടി ഒന്ന് മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ എനിക്കത് വായിക്കായിരുന്നു. ഓക്കെ, എന്തെങ്കിലും അമ്പിളി ചേച്ചി ഉദ്ദേശിച്ച ആർക്കാണോ എന്തോ ഒരു ബർത്ത്ഡേ വിഷാണ്, മോൾക്കൊരു ആശംസകൾ കൊടുക്കുമോ. ഇത്തിരി

തിരക്കിലാണ് എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ആ ഒരു സെന്റൻസ് ആണ് കേട്ടോ പോയിട്ടുള്ളത്, അതെന്താണെന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. ആശംസകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പുറത്ത് നല്ലൊരു മഴ ഇങ്ങനെ പെയ്യാണ്. ഓക്കെ, അതിനിടയിൽ എനിക്കൊരു വലിയ മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനായി ഇറങ്ങിത്തിരിക്കുക. തടസ്സങ്ങൾ ഒരുപാടുണ്ടാകാം, പക്ഷേ അവസാനം ആ വിജയം നിങ്ങളുടെ കൈകളിൽ തന്നെയായിരിക്കും. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപർണക്കുട്ടിക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും, വിജയമ്മ ചേച്ചി, മോഹനൻ ചേട്ടൻ, പ്രേമ ചേച്ചി, ലില്ലിക്കുട്ടി ചേച്ചി, സിന്ധുക്കുട്ടി, ഷീബ കുമരകം, ഷംസുദ്ദീൻ ചേട്ടൻ, സിറാജ് വയനാട്, ത്രിമൂർത്തി, വിശേഷമുള്ളവർക്കും ബർത്ത്ഡേ ഉള്ളവർക്കും പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. കേട്ടിരിക്കുന്ന കൂട്ടുകാരി, ചങ്ങനാശ്ശേരിയിൽ കേട്ടിരിക്കുന്ന കൂട്ടുകാരി ഉദയ വിജയന് 1000 ഹൃദയം നിറഞ്ഞ ആശംസകൾ പ്രാർത്ഥനയോടെ നേരുന്നു. ഉദയ വിജയനും ഫാമിലിക്കും എൻ്റെ വക എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ ഉദയ വിജയൻ ചേച്ചിക്ക് നല്ലൊരു ആശംസ നമ്മളും കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ നദീർത്തയാണ്. കുറേ നാൾക്ക് ശേഷമാണ് നദീർത്ത ഇങ്ങനെ വരുന്നത്, ഒരു മെസ്സേജൊക്കെ കിട്ടുന്നത്. അപ്പം എന്തായാലും നദീർത്തയ്ക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ. നല്ലൊരു മഴയിൽ നനഞ്ഞൊരു ഗുഡ് മോർണിംഗ് അങ്ങോട്ട് തരുകയാണ് കേട്ടോ. അപ്പം എന്തായാലും സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആകുമ്പോൾ പതിയെ എനിക്ക് ടാറ്റ ബൈ ബൈ പറയാൻ സമയമായിരിക്കുകയാണ്. നല്ല മഴയത്ത് മൂടി പുതച്ച് കിടന്നുറങ്ങാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ. അതുകൊണ്ടാണ് ഞാൻ അടുത്തൊരു പാട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പം എന്തായാലും കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 9.4 നാട്ടുകാർക്ക് കേട്ടായി.

0: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട, ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: റേഡിയോ മെക്ഫാസ് 90.4. 8 o'clock.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
2: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷത്തിൽ കൂടെയുള്ളത് ഞാൻ ആർജെ അപർണ. നാവികസേനയ്ക്ക് GPS ജാമറിന് 449 കോടി. നാവികസേനയ്ക്ക് ഇന്ത്യൻ നിർമ്മിത GPS ജാമർ വാങ്ങാൻ 449 കോടിയുടെ കരാർ ഒപ്പിട്ടു. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനേത്. മറ്റൊരു വാർത്തയിലേക്ക്. 1st ഹയർ സെക്കൻഡറി ക്ലാസുകൾ July 6 ആരംഭിക്കും. സംസ്ഥാനത്ത് 1st ഹയർ സെക്കൻഡറി ക്ലാസുകൾ July 6 ആരംഭിക്കും. കമ്മ്യൂണിറ്റി കോട്ടയിലെ മുഖ്യഘട്ട പ്രവേശനം July 5 അവസാനിക്കുന്നു. ആയതിനാൽ ക്ലാസുകൾ തുടങ്ങുന്നത് നീട്ടിവെച്ചിരുന്നു. July 2 ക്ലാസുകൾ തുടങ്ങാനായിരുന്നു ആദ്യ തീരുമാനം. എയ്ഡഡ് സ്കൂളുകളിലും 1st ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് മുഖ്യഘട്ടമായ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. July 1 അപേക്ഷിക്കാം. പുതിയ ഉത്തരവനുസരിച്ച് July 2 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. 2 മുതൽ പ്രവേശനം തുടങ്ങും. കമ്മ്യൂണിറ്റി കോട്ടയിലെ മുഖ്യഘട്ട പ്രവേശനം July 5 അവസാനിപ്പിക്കും. സപ്ലിമെന്ററി ഘട്ടത്തിൽ July 6 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കും. മറ്റൊരു വാർത്തയിലേക്ക്. ബിടെക് ലാറ്ററൽ എൻട്രി അപേക്ഷ പരിശോധിക്കാം. സർക്കാർ സ്വാശ്രയ കോളേജുകളിൽ ബിടെക് ലാറ്ററൽ എൻട്രി കോഴ്സിന്റെ പ്രവേശന പരീക്ഷയുടെ അപേക്ഷകൾ സൂക്ഷ്മമായി പരിശോധന പൂർത്തിയായി. തിരുത്തലുകൾക്ക് വെബ്സൈറ്റിൽ സമീപിക്കാവുന്നതാണ്. മറ്റൊരു വാർത്തയിലേക്ക്. KSRTC ഓർഡിനറി ബസ്സുകളിൽ പ്രായമോ വരുമാനമോ കണക്കിലെടുക്കാതെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സൗജന്യ യാത്രയിലൂടെ KSRTCയിൽ ഉണ്ടാകുന്നത് 800 കോടി രൂപയുടെ പ്രതിവർഷ നഷ്ടമായിരിക്കും. ഇത് സർക്കാർ നൽകും. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന പദ്ധതി പ്രിയദർശിനി എന്ന പേരിലാണ് തിങ്കളാഴ്ച മുതൽ നടപ്പാക്കുന്നത്. കൂടുതൽ ബസ്സുകൾ വാങ്ങുകയും ഷെഡ്യൂളുകൾ കൂട്ടിയും പരസ്യവരുമാനം വർദ്ധിപ്പിച്ചും 6 മാസത്തിനകം പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഫാസ്റ്റ് പാസഞ്ചർ, ടൌൺ ടു ടൌൺ, സ്വിഫ്റ്റ് അടക്കം സർവീസുകൾ തുടങ്ങാനാണ് സൗജന്യ യാത്ര നടപ്പാക്കുമെന്നും കണക്കുകൂട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു. സൗജന്യ യാത്രയിലൂടെ പ്രതിമാസം 65 മുതൽ 70 കോടി വരെ ബാധ്യത സർക്കാരിലുണ്ടാകും എന്നും സൂചന. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. കോഴിക്കോട് നിപ്പ ബാധിച്ച 43-കാരൻ ചികിത്സയിലാണ്. ഫറൂഖ് സ്വദേശിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇയാൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ സ്ഥിരീകരിച്ചത്. സ്രവ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം പൂർത്തിയാകുന്നു. പത്രവിശേഷത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ഉള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. മാറത്തനാസ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, തിരുവല്ല. ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

0: വിഷയത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.backfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരുപാട് തിരക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെയായി ഒരു ദിവസം കൂടി വന്നെത്തിയല്ലേ. ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു കൂട്ടായ പ്രവർത്തനമുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. അതിപ്പോ വീട്ടിലെ ജോലിയാണെങ്കിലും അതല്ല ഓഫീസിലെ ഒരു വർക്കാണെങ്കിലും എല്ലാവരും ഒന്നിച്ചു നിന്നാൽ എത്ര വലിയ ജോലിയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്ത് തീർക്കാൻ കഴിയും. അപ്പോ ഈ ദിവസവും നമുക്ക് തുടങ്ങാം. റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 മുഴിമുത്ത്, കൂടെയുള്ളത് ദീപ.

0: ഒരുമിച്ച് നിന്നാൽ പലതും നേടാൻ സാധിക്കുമല്ലേ. അതിന് ഒരു ഉദാഹരണം പറയട്ടെ. ഉദാഹരണം അല്ല, ഒരു കഥയാണ് കേട്ടോ. ഒരാൾ ഒരു പാടത്തിന് സമീപമുള്ള റോഡിലൂടെ കാർ ഓടിച്ചു പോവുമായിരുന്നു. പെട്ടെന്നൊരു കല്ലിൽ തട്ടി കാർ പാടത്തേക്ക് മറിഞ്ഞു. കാറ് തിരികെ കയറ്റാൻ അയാൾ ഒരുപാട് ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല. അപ്പോഴാണ് ഒരു കർഷകൻ കഴുതയുമായിട്ട് അതിലൂടെ നടന്നു വരുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു അയാളോടൊരു സഹായം ചോദിക്കാമെന്നൊക്കെ. സഹായം ചോദിച്ചു ഇല്ലയെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം ഒരു പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴിമുത്ത്.
1: നീ വസന്തകാലം

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്ന ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

നല്ല നല്ല പാട്ടുകളൊക്കെ ആണല്ലോ നമ്മുടെ മുഴിമുത്തിലൂടെ എല്ലാവരും ആസ്വദിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ കഥയിലേക്ക് നമുക്ക് വരാം. അങ്ങനെ നമ്മുടെ കർഷകൻ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോ ഒരുപാട് നേരമായി കാറ് തിരികെ കയറ്റാൻ ശ്രമിക്കുകയാണെന്നും തന്നെ സഹായിക്കണമെന്നും അയാൾ കർഷകനോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ കർഷകൻ പറഞ്ഞു, തീർച്ചയായിട്ടും സഹായിക്കാം, എന്റെ കഴുതയെ ഉപയോഗിച്ച് ഉടൻ തന്നെ കാറ് തിരികെ കയറ്റി തരാം എന്നൊക്കെ കർഷകൻ മറുപടി നൽകി. അപ്പോഴാണ് ആ കാറുടമ ആ കഴുതയെ ശ്രദ്ധിച്ചത്. കാഴ്ചയിൽ വളരെ മെലിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രായമുള്ളതുമാണ്. ഈ കഴുതയെ കൊണ്ട് കാറ് വലിച്ചു കയറ്റാൻ പറ്റുമോ എന്നൊക്കെ അയാൾ ഇങ്ങനെ ചിന്തിച്ചു. പറ്റുമോ? ഒരു പാട്ടിന് ശേഷം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി, മാറത്തനാസ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല, ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

0: விஷயத்தை ஆஸ்பதமாக்கிய அந்தர்தேசிய கான்பரன்ஸ் 2026 ஜூன் 17-18 தேதிகளில் நடக்கும். தேசிய அந்தர்தேசிய தலத்திலுள்ள சாஸ்திரஜர், கவேஷகர், அத்தியாபகர், வித்தியார்த்திகள் என்பவர் பங்கெடுக்கிற ஈ அகாடமிக் சங்கமத்தில் பைட்டோ கெமிஸ்ட்ரி, ஜீனோமிக்ஸ், என்வைரன்மெண்டல் சஸ்டைனபிலிட்டி, AI அசிஸ்டட் ட்ரக் டிஸ்கவரி, மைக்ரோபியல் இன்ட்ராக்ஷன் என்பவ உள்பட ஜீவசாஸ்திரத்திலே நவீன கவேஷண மேகலே ஆஸ்பதமாக்கி பிரபாஷணங்களும் சாஸ்திரீய சர்ச்சைகளும் சங்கடிப்பிக்கும். ஃபெடரல் பேங்க், திருவல்ல, டைஜி பயோடெக்னோளஜிஸ் எறாகுளம், ஸ்பெக்ட்ராடிக்ஸ், ஃபார்மா பிரைவேட் லிமிடெட் புனே என்னை பிரமுக ஸ்தாபனங்களுடைய பின்துணையோட அந்தர்தேசிய சம்மேளனத்தில் ஓரல் பிரசன்டேஷனும் போஸ்டல் பிரசன்டேஷனும் ஈ கான்பரன்ஸ் அவசரம் ஒருக்கும். கூடுதல் விவரங்களுக்கும் ரெஜிஸ்ட்ரேஷனும் www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14. ബയോസ്പെക്ട്രം 2026.
1: അങ്ങനെ നമ്മുടെ ഈ ഒരു കഴുത വളരെ മെലിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. മെലിഞ്ഞതായതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കാറ് വലിച്ച് റോഡിലേക്ക് കയറ്റാൻ സാധിക്കുമെന്നൊന്നും നമ്മുടെ ആ കാറുടമയ്ക്ക് തോന്നിയില്ല കേട്ടോ. എന്നാലും മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാൾ സമ്മതിച്ചു. കർഷകനപ്പം തന്നെ ഒരു കയറെടുത്ത് കാറിലും മറുവശം കഴുതയുടെ ശരീരത്തിലും കെട്ടി. അത് കഴിഞ്ഞിട്ട് എടാ ദാമു, സോമു, രാമു, പരമു, വലിയടാ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാറ് റോഡിലേക്ക് കയറ്റാനും സാധിച്ചു. ഈ രാമുവും പരമും ഒക്കെ ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോഴേക്കും മനോഹരമായൊരു പാട്ട് നമുക്ക് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്തൻ.

കാറൊക്കെ തിരിച്ചു കയറ്റിയെങ്കിലും ഈ ദാമുവും സോമും ഒക്കെ ആരാണെന്ന് അറിയണ്ടേ? കാറിന്റെ ഉടമസ്ഥനും ഇതേ സംശയം ഉണ്ടായിരുന്നു. ഒരു കഴുതയ്ക്ക് പല പേരുകളോ? കാഴ്ചയിൽ ക്ഷീണിതനായ ആ കഴുത എങ്ങനെ ഒറ്റയ്ക്ക് കാറ് വലിച്ചു കയറ്റി? അതിന്റെ രഹസ്യം എന്താണ് എന്നൊക്കെ ആലോചിച്ചിട്ട് അദ്ദേഹം അത് കർഷകനോടും ചോദിച്ചു. കർഷകനൊപ്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പണ്ട് 4 കഴുതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇവർ 4 ഒരുമിച്ചായിരുന്നു പണിയൊക്കെ എടുത്തത്. പ്രായമായപ്പോൾ 3 ചത്തുപോയി. അതോടെ ഈ കഴുത ദുർബലനാവുകയും ചെയ്തു. പക്ഷേ കൂടെ മറ്റു കഴുതകൾ ഉണ്ടെന്നൊരു തോന്നലുണ്ടായാൽ ഇവൻ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പണിയെടുക്കുമെന്നും കർഷകൻ പറഞ്ഞു. അതിനാണ് മറ്റ് കഴുതകളുടെ പേരുകൾ പറഞ്ഞത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊന്നുമില്ല, ഈ ടീം വർക്ക് അഥവാ കൂട്ടായ പ്രവർത്തനം എന്ന് പറയുന്നത് അതിനൊരുപാട് പ്രാധാന്യമുണ്ട്. ഒരു കാര്യം വിജയത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കൂട്ടായ പ്രവർത്തനം. ഒന്നിച്ചു നിൽക്കാൻ തയ്യാറായാൽ വലിയ വെല്ലുവിളികളെ നമുക്ക് ഒരുമിച്ച് നേരിടാനായിട്ട് സാധിക്കും, അതും കൂടുതൽ കരുത്തോടെ. എന്തായാലും ഇന്നത്തെ മുഴുമത്തിൽ നിന്ന് ഞാൻ യാത്ര പറയാനായിട്ടുള്ള സമയമായിരിക്കാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 9 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: Choose College for Advanced Studies, Tiruvalla Autonomous Bioscience Department സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ്.

0: விஷயத்தை ஆஸ்பதமாக்கிய அந்தர்தேசிய கான்பரன்ஸ் 2026 ஜூன் 17-18 தேதிகளில் நடக்கும். தேசிய அந்தர்தேசிய தலத்திலுள்ள சாஸ்திரஜர், கவேஷகர், அத்தியாபகர், வித்தியார்த்திகள் என்பவர் பங்கெடுக்கிற ஈ அக்காதமிக் சங்கமத்தில் பைட்டோ கெமிஸ்ட்ரி, ஜீனோமிக்ஸ், என்வைரன்மெண்டல் சஸ்டைனபிலிட்டி, AI அசிஸ்டட் ட்ரக் டிஸ்கவரி, மைக்ரோவியல் இன்ட்ராக்ஷன்ஸ் என்பவ உள்பட ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാക്ടിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.backfast.org/biospectrum2K26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14. ബയോസ്പെക്ട്രം 2026.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: സ്നേഹത്തെ മലിനപ്പെടുത്തുന്ന എല്ലാറ്റിൽ നിന്നും ഹൃദയത്തെ സൂക്ഷിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഹൃദയം സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ്. ആയതുകൊണ്ട് തന്നെ വലിയ ഹൃദയമുള്ളവൻ ഹൃദയപൂർവ്വം ഹാർദമായി ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ ദൈനംദിനം കേൾക്കുന്നുണ്ട്. നമ്മുടെ മലയാള ഭാഷയിലെ അതിനൊത്തിരി പ്രചുര പ്രചാരം ലഭിച്ചിട്ടുള്ളതുമാണ്. സ്നേഹം യഥാർത്ഥത്തിൽ ഉടലെടുക്കേണ്ടത് എവിടെയാണ്? അത് നമ്മുടെ ഹൃദയത്തിലാണ്. നാം ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് ആ മറ്റേ ആളിലുള്ള എന്തോ ഒരു നന്മ നമ്മളെ സ്നേഹിക്കാനായിട്ട് ഇടയാക്കുന്നു എന്ന കാര്യമാണ്. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിമതം. ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ട്. ദൈവം സ്നേഹമാണ്. സ്നേഹം എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ദൈവം ഒരുപോലെ മഴയും അതുപോലെ തന്നെ വെയിലും ഒക്കെ പെയ്യിക്കുന്നു, നൽകുന്നു. ആരെയും നോക്കിയല്ല ദൈവം തൻ്റെ നന്മ അവർക്ക് നൽകുന്നത്. ഇതൊരു പ്രത്യേക ആധ്യാത്മികതയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കണ്ടുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ മാനുഷികമായ തലത്തിലുള്ള ഒരു ദൈവചിന്തയാണ്. അതായത് നമ്മൾ രൂപപ്പെടുത്തുന്ന ഒരു ദൈവചിത്രമാണ് അതിൻ്റെ അടിസ്ഥാനം. നമ്മളങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നതും കണ്ടുവരുന്നതും. നമുക്കിഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, എന്നാൽ അതിന് നമ്മൾ സ്നേഹമെന്നാണ് വിളിക്കുന്നത്. അത് ശരിയാണോ എന്നെനിക്കറിയാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതുകൊണ്ട് തന്നെ മലയാള ഭാഷയിലെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അതിനെ ഇഷ്ടപ്പെടുക എന്നാണ് പറയുക. ഇഷ്ടപ്പെടുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണം വേണമെന്നില്ല. അത് ആ വസ്തുവിൽ തന്നെയുള്ള അല്ലെ ആ വ്യക്തിയിൽ തന്നെയുള്ള ഒരു പ്രത്യേകതയാണ്, നന്മയാണ്. നമ്മുടെ മുമ്പിലുള്ള ഒരു പിഞ്ചു പൈതലിനെ അവൻ്റെ ചേഷ്ടകളും അവൻ്റെ ആ മുഖകാന്തിയും അവൻ്റെ നന്മയും പുഞ്ചിരിക്കുന്ന മുഖവും എല്ലാം നമ്മളെ അവനിലേക്ക് ആകർഷിക്കും. ഇഷ്ടപ്പെടുന്നതിന് വളരെ എളുപ്പമാണ്. എന്നാൽ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു തീരുമാനമുണ്ട്, അവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മൾ ബോധപൂർവമായി ചെയ്യേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, എൻ്റെ മകനെ സ്നേഹിക്കുന്നു, എൻ്റെ മകളെ സ്നേഹിക്കുന്നു, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നതിലെ ഉൾച്ചേരേണ്ടതായ ഒരു വലിയ തീരുമാനമുണ്ട്. അവരെല്ലായ്പ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിലല്ല അവരെ നാം സ്നേഹിക്കുന്നത്. ഒരുപക്ഷെ നേരെ തിരിച്ചാവാം. ഇഷ്ടപ്പെടാത്തവ ചെയ്യുമ്പോൾ പോലും, മനസ്സിൽ അല്പം ഭാരം ഉള്ളപ്പോൾ പോലും നമുക്കവരെ മറക്കാൻ കഴിയുമോ? നമുക്കവരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുമോ? നമ്മുടെ ബന്ധം അത്രയും ആഴമുള്ളതാണ്. അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നത് ഇഷ്ടവുമായി കൂട്ടി കുഴയ്ക്കരുത്. സ്നേഹം അത് നമ്മളുടെ ഹൃദയത്തിൻ്റെ നന്മയാണ്. ഞാനൊരാളെ സ്നേഹിക്കുന്നത് സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ നന്മ എന്നതിനേക്കാൾ അതെൻ്റെ നന്മ കൂടിയാണ്. എൻ്റെ നന്മയാണ് അവിടെ പ്രകടമാകുന്നത്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ നിന്നാണ് സ്നേഹം കടന്നു വരുന്നത് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന നമ്മുടെ ഹൃദയം സ്നേഹമുള്ളവരെയും അതുപോലെ തന്നെയാണ് വെറുപ്പും വിദ്വേഷവും ഒക്കെ സ്നേഹത്തിൻ്റെ എതിരായിട്ടുള്ള സ്നേഹക്കുറവ്, ശത്രുത, വൈരാഗ്യം, മാത്സര്യം, ഇവയൊക്കെ അതും വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. അതല്ലാതെ മറ്റേ വ്യക്തിയിൽ നിന്നല്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മറ്റേ വ്യക്തി എന്നെ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് നിർബന്ധിക്കുന്നു, അല്ലെ നിർബന്ധിച്ചു, അങ്ങനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ടോ ആ വ്യക്തി പറഞ്ഞതുകൊണ്ടോ ചെയ്തതുകൊണ്ടോ ആണ് ഞാൻ ഇങ്ങനെ പെരുമാറിയത് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ സാധ്യതയുള്ളത്. അവിടെയുള്ള കാര്യം നമ്മുടെ ഉള്ളിലുള്ള ഈ പാപമാണ്, തിന്മയാണ്, സ്നേഹക്കുറവാണ്. നമ്മുടെ ഉള്ളിൽ നന്മയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ സ്നേഹമാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമാണ് വ്യാപരിക്കുന്നതെങ്കിൽ നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. അതുകൊണ്ട് സ്നേഹത്തിൽ മാലിന്യമുണ്ടാവാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കണം എന്ന് പറയുന്ന വാക്കുകളുടെ ആഴം വളരെ വലുതാണ്. നാം നമ്മുടെ നന്മ അത് എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മിന്നാമിനിങ്ങിന് വെട്ടം തരാതിരിക്കാൻ പറ്റുമോ? സൂര്യന് പ്രകാശിക്കാതിരിക്കാൻ കഴിയുമോ? കത്തിച്ചു വെച്ച ദീപത്തിന് വെളിച്ചം തരാതിരിക്കാൻ പറ്റുമോ? പ്രിയ സഹോദരങ്ങളെ, സ്നേഹം നമ്മളുടെ സ്വഭാവമാണ്, സ്വഭാവമാവണം. ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രവാചകരായിട്ടാണ്. നിങ്ങളും ഞാനും ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ സ്നേഹം അത് വർധാനമയമാകുവാൻ നമുക്ക് പരിശ്രമിക്കണം. എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു, വഴിവെക്കിലാണ് ഞാനത് കണ്ടത്, എൻ്റെ നൈർമല്യം നിങ്ങളുടെ കണ്ണുകളിലാണ് എന്ന്. എത്ര അർത്ഥസമ്പുഷ്ടമായ കാര്യമാണ്! എൻ്റെ നൈർമല്യം നിങ്ങളുടെ കണ്ണുകളിലാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ് എന്ന്. ഹൃദയത്തിൻ്റെ കവാടമാണ് കണ്ണെന്ന് പറയുന്നത്. ഹൃദയം കാണുന്നത് കണ്ണിലൂടെയാണ്, ആ കണ്ണെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. അപ്പം അതുകൊണ്ട് ലോകം, പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളിലെ ഒരുപാട് വേദനകളും അസ്വാസ്ഥ്യങ്ങളും, നമ്മളുടെ ദൈനംദിനം അരങ്ങേറുന്ന കുറ്റകൃത്യങ്ങളും പീഡനങ്ങളും, അതിൻ്റെ എല്ലാം നടുവിലെ നമുക്ക് ഇങ്ങനൊന്ന് ചിന്തിച്ചു കൂടെ? എൻ്റെ നൈർമല്യം എനിക്കെല്ലായിടത്തും പ്രകടിപ്പിക്കണം, എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ പതിരുണ്ടാവാതിരിക്കാൻ, അത് കളങ്കപ്പെടാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. ഹൃദയത്തിൽ കളങ്കം വന്നാൽ പിന്നെ വളരെ എളുപ്പമാണ് തെറ്റിപ്പോകാൻ, തിന്മ ചെയ്യാൻ. ഹൃദയത്തിൽ നന്മയുള്ളപ്പോൾ നമുക്കൊരിക്കലും തിന്മ ചെയ്യാൻ സാധിക്കില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: பயோ ஸ்பெக்ட்ரம் 2026 നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.backfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586 61.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99 2491.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം. അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ ആരോഗ്യരക്ഷയും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: ഡോക്ടർ, ആരോഗ്യരക്ഷയും ആയുർവേദവും, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ എന്റെ ആദ്യത്തെ ചോദ്യവും അതാണ്, ആരോഗ്യരക്ഷയും ആയുർവേദവും ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
2: എല്ലാ ജീവജാലങ്ങളും ലോകത്ത് സുഖസന്തോഷങ്ങൾ അനുഭവിക്കുക എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യനും അതിൽ നിന്ന് വിഭിന്നനല്ല. സുഖലോലുപത, സുഖസന്തോഷങ്ങൾ ആസ്വദിക്കുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് കരുതി തന്നെ മുന്നോട്ട് പോകുന്ന ജീവജാലങ്ങളോടൊപ്പം തന്നെ മനുഷ്യജീവിതവും നിലനിൽക്കും. എങ്ങനെ അത് സാധ്യമാകാം എന്നതാണ് പ്രധാനമായും മനുഷ്യൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ജീവന്റെ ആരംഭം മുതൽ പിറന്ന ജീവരക്ഷയുടെ പൊരുളാണ് ആയുർവേദം എന്നതിന് സംശയമില്ല.
1: ഓക്കേ ഡോക്ടർ, ആയുർവേദ ഉത്ഭവം എങ്ങനെയാണ് ഡോക്ടർ?
2: പൗരാണിക കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസവും ശിക്ഷണവും നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്നൊക്കെ തന്നെ ദൈവികമായ ഉറവിടം, ദൈവികമായ നിർദ്ദേശങ്ങൾ, മനുഷ്യൻ ഓരോ കാര്യങ്ങളും അനുസരിക്കുന്നതിന് നിർബന്ധിതമായിരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ ഉത്ഭവവും ദൈവികമായി തന്നെ പറയപ്പെടുന്നു. ബ്രഹ്മ സ്മൃത ആയുഷോ വേദ, ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിയുടെ കർത്താവ് ആയുർവേദത്തെ കുറിച്ച് ഓർമ്മിച്ചു എന്നാണ് പറയുന്നത്. ആയുർവേദത്തെ കുറിച്ച് ഓർമ്മിച്ചു എന്ന് പറയണമെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒന്ന് തന്നെയാണ് ഓർമ്മിക്കുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചോൽപത്തിയോടൊപ്പം തന്നെയുള്ള ആരോഗ്യരക്ഷാ സംവിധാനങ്ങളാണ് ആയുർവേദത്തിലൂടെയും പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ പോകുന്നത് എന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആയുർവേദ സംഹിതകളും ചോദ്യോത്തരങ്ങളായും ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടും ആ രീതിയിലാണ് പ്രചരിച്ചു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഒരുവൻ രാവിലെ ഉണരുമ്പോൾ മുതൽ രാത്രി ഉറങ്ങി അടുത്ത ദിവസം ഉണരുന്നത് വരെയുള്ള എല്ലാ അവന്റെ ദിനകൃത്യങ്ങളും ആരോഗ്യപരമായി എങ്ങനെ നിർവഹിക്കണം എന്ന് വളരെ കരുതലോടെ നിർദ്ദേശിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ്, ആരോഗ്യരക്ഷാശാസ്ത്രമാണ് ആയുർവേദം എന്നതിന് തർക്കമില്ല.
1: ഇനി നമുക്കറിയാം, ഒരാളെ കാണുമ്പോൾ അദ്ദേഹം ആരോഗ്യവാനാണോ അല്ലയോ എങ്ങനെയാണ് നമ്മൾ അതൊന്ന് തീരുമാനിക്കേണ്ടത്? അപ്പോൾ ആരോഗ്യ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്?
2: സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഇതാണ് ലോകാരോഗ്യ സംഘടന പോലും ആരോഗ്യ ലക്ഷണമായി പറയപ്പെടുന്നത്. ഇതിൽ നിന്നും എത്രയോ വിശാലമായ വിശദീകരണമാണ് ആയുർവേദം ആരോഗ്യരക്ഷയ്ക്ക്, ആരോഗ്യമുള്ള ശരീരത്തിന്, അതായത് സ്വസ്ഥൻ എന്നാണ് ആരോഗ്യവാനായ ഒരുവനെ ആയുർവേദം പറയുന്നത്. സ്വസ്ഥന്റെ ലക്ഷണം വളരെ വിശദമായി തന്നെ ആയുർവേദം വിശദമാക്കുന്നുമുണ്ട്. സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഇതാണ് ലോകാരോഗ്യ സംഘടന പോലും ആരോഗ്യ ലക്ഷണമായി പറയപ്പെടുന്നത്. ഇതിൽ നിന്നും എത്രയോ വിശാലമായ വിശദീകരണമാണ് ആയുർവേദം ആരോഗ്യരക്ഷയ്ക്ക്, ആരോഗ്യമുള്ള ശരീരത്തിന്, അതായത് സ്വസ്ഥൻ എന്നാണ് ആരോഗ്യവാനായ ഒരുവനെ ആയുർവേദം പറയുന്നത്. സ്വസ്ഥന്റെ ലക്ഷണം വളരെ വിശദമായി തന്നെ ആയുർവേദം വിശദമാക്കുന്നുമുണ്ട്. സമദോഷ സമാഗ്നിഷ്ഠ സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യഭിധീയത എന്നാണ് ആയുർവേദം സ്വസ്ഥന്റെ ലക്ഷണം പറയുന്നത്. ആരോഗ്യ ലക്ഷണമായി ഇതിനെ ആയുർവേദം കരുതുന്നു. വളരെ വിശാലമായ അർത്ഥത്തിൽ ആണ് ആയുർവേദം ഈ സ്വസ്ഥ ലക്ഷണം, സ്വാസ്ഥ്യ ലക്ഷണം വിശദമാക്കിയിട്ടുള്ളത്. ദോഷങ്ങൾ സമമായിരിക്കുക, ശരീര വ്യവസ്ഥകളുടെ പ്രവർത്തനം സമമായിരിക്കുന്ന ഒരു സ്ഥിതി. സമാഗ്നിഷ്ഠ ശരീരത്തിന്റെ മെറ്റബോളിസം, ധാതുപരിണാമമായാലും ആഹാരപരിണാമമായാലും ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളായാലും സമാവസ്ഥയിൽ നിലനിർത്തുക. സമധാതു രസം, രക്തം, മാംസം, മേദസ്, മജ്ജ, അസ്ഥി, ശുക്ലം എന്നീ സപ്തധാതുക്കളുടെയും നിലയും അതിൻ്റെ പ്രവർത്തന ക്ഷമതയും സമാവസ്ഥയിൽ ഇരിക്കുക. സമമായ മലക്രിയ, മലം, മൂത്രം, വിയർപ്പ് എന്നിവ ആരോഗ്യകരമായ രീതിയിൽ വിസർജിക്കപ്പെടുന്ന അവസ്ഥ. അതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ പ്രസന്നതയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമതയും ഒക്കെ മികവോടെ നിൽക്കുന്നതാണ് സ്വസ്ഥ ലക്ഷണം അഥവാ ആരോഗ്യപൂർണമായ ഗുരുവിന്റെ ലക്ഷണം എന്ന് ആയുർവേദം വളരെ വിശദമായി പറയപ്പെടുന്നു.
1: ഓക്കെ ഡോക്ടർ, ശാരീരിക ആരോഗ്യത്തെ കൂടാതെ മാനസിക ആരോഗ്യത്തെ ആയുർവേദം എങ്ങനെ കാണുന്നു, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ശാരീരിക ആരോഗ്യാവസ്ഥയ്ക്ക് ആയുർവേദം കാണുന്ന ശരീര വ്യവസ്ഥകളായ വാതപിത്ത കഫങ്ങളുടെ പ്രവർത്തനവും അഗ്നിയുടെയും ധാതുക്കളുടെയും മല വിസർജനങ്ങളുടെയും ഒക്കെ സന്തുലിതാവസ്ഥ ആരോഗ്യകരമാകുമെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ സാമൂഹിക മാനസിക ആരോഗ്യത്തെ കൂടി ആയുർവേദം കാര്യക്ഷമമായി കാണുന്നുണ്ട്. ഹിംസാസ്തേ അന്യതാ കാമം പൈശൂന്യം പരിഷാനൃതി സംഭിന്നാലാഭം വ്യാപാദം അഭിദ്യാ ദൃക്വിപര്യം പാപം കർമ്മേതി ദശത കായവാങ് മാനസൈ സ്ഥിതി. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ത്യജിക്കേണ്ട, ചെയ്യാൻ പാടില്ലാത്തതായ 10 പാപങ്ങൾ, ദശവിധ പാപങ്ങൾ ആയുർവേദം പറയുന്നുണ്ട്. അത് ശരിക്കും സാമൂഹികമായും മാനസികമായും ഉള്ള ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായ ഒരു ശീലവും ആചാരവും അനുഷ്ഠാനവുമായിട്ട് തന്നെയാണ് കാണേണ്ടത്. സ്വാഭാവികമായ ശരീര പ്രവർത്തനത്തോടൊപ്പം തന്നെ മാനസിക പ്രവർത്തനം, ഹിംസ, അക്രമം, അതേപോലെ തന്നെ മോഷണം, അതേപോലെ നിയമേനയല്ലാത്ത ലൈംഗികത, മറ്റുള്ളവരെ കുറിച്ചുള്ള അസംബന്ധം പറയുക, അതേപോലെ തന്നെ മറ്റുള്ളവരോട് വളരെ ഹാർഷായിട്ട് പെരുമാറുക, സത്യസന്ധതയോടെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് വിഘടനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുക, അതേപോലെ തന്നെ വെട്ടൊന്ന് മുറി 2 എന്നുള്ള രീതിയിൽ അസൂയയും അതേപോലെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നതും ഒക്കെ പാടില്ല എന്നുള്ള കാര്യം ആയുർവേദം വളരെ വ്യക്തമായി പറയുന്നുണ്ട്.
1: ഓക്കെ ഡോക്ടർ, ഡോക്ടർ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടല്ലേ, ഇനി രോഗമില്ലാത്ത ജീവിതം എങ്ങനെ നമുക്ക് സാധ്യമാകും?
2: നിത്യം പിതാഹാര വിഹാരസേവി സമീക്ഷകാരി വിശേഷസത്ത ദാദാ സമസത്യപരക്ഷമാവാൻ ആപ്തോപസേവി ഭവത്യരോഗ എന്നാണ് ആയുർവേദം രോഗരഹിതമായ ജീവിതത്തിന് ആയുർവേദം നൽകുന്ന നിർദ്ദേശമായി പറയുന്നത്. നിത്യവും ഹിതമായ ആഹാര വിഹാരങ്ങൾ ശീലിക്കുന്നവനാകുക, അധികമായ ശാരീരിക വിഷയങ്ങളിൽ ആസക്തനാകാതിരിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, എല്ലാ കാര്യത്തിലും സമത്വം, സത്യം, സത്യം മാത്രം പറയാനുള്ള ആ ഒരു ശീലം, ഇതൊക്കെ സാധാരണ രീതിയിൽ ആരോഗ്യപൂർണമായ ജീവിതത്തിന് രോഗരഹിതമായ ദീർഘായുസ്സിന് ഇടയാക്കും എന്നാണ് ആയുർവേദം പറയുന്നത്. കേവലം വൈദ്യ ശുശ്രൂഷ അല്ലെങ്കിൽ രോഗ ചികിത്സ മാത്രമല്ല, ഒരു മനുഷ്യ സമൂഹത്തിന്റെ സാർവത്രികമായ ആരോഗ്യ രക്ഷയാണ് ആയുർവേദം കാംക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാലത്ത് പോലും മനുഷ്യന്റെ മാനസികമായ ആരോഗ്യം, സാമൂഹികമായ ആരോഗ്യം, ആത്മീയ ആരോഗ്യം ഒക്കെയും കണക്കിലെടുത്ത് എല്ലാ തരത്തിലും നാനാവിധമായ തരത്തിൽ ആരോഗ്യ നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ആയുർവേദത്തിൽ നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത.
1: ഓക്കെ ഡോക്ടർ, നമുക്കറിയാം ഇതൊരു ചെറിയ വിഷയമല്ല, കാരണം ആരോഗ്യരക്ഷയും ആയുർവേദവും എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ. പക്ഷെ ഇന്നത്തെ നമ്മുടെ മെഡിടോക്കിന്റെ സമയം ഇവിടെ തീർന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിടോക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നമുക്കായി പങ്കുവച്ചതിന് ഡോക്ടറിനെ ഏറ്റവും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്ക് ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്ന് മെഡിടോക്കിൽ ആരോഗ്യരക്ഷയും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് 100+ വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ്കുമാർ. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിടോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. Athanasius College for Advanced Studies, Tiruvalla, Autonomous Bioscience Department, Sankadipikina International.

തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാടെക്സ്, ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14. ബയോസ്

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി മാറത്തനാസ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാടെക്സ്, ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14. ബയോസ്

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, തിരുവല്ല. ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

ദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14. ബയോസ്

0: സീറോ ഡെലിവറി
1: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
0: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
1: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
0: ഫോൺ 7012586661.
1: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9491.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിലെ പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 11 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

സർക്കാർ മേഖലകളിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491. കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

സക്സസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Matthews College for Advanced Studies, Tiruvalla, Autonomous Bioscience Department, Sankadipikina International Conference.

0: പേരുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: നമ്മളേ കമ്മിറ്റായിട്ടാ പ്രവീൺ പായ സൂപ്പർ ഫിഗറെ ഉഷാർ പണ്ടാപ്പാ
2: பக்கத்து கிளாஸ் தான்
1: ஐயா
2: மஜா பண்ணிட்டான்ப்பா
1: அப்படியா
2: ஏய் உங்களையும் மடா

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994411. വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഇതോടെ ബയോ സ്പെക്ട്രം 2026 റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 ജൂൺ 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2K26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14. ബയോ

0: 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
0: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തരയോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. കേരളത്തിലും ആവേശം വാനോളം. വാർത്തകൾ വിശദമായി. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. രോഗിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പുണെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നിപ രോഗലക്ഷണങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫറോക്ക് സ്വദേശിയായ 43-കാരന്റെ RT-PCR പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ NIVയിലേക്ക് അയച്ചിരിക്കുകയാണ്. നിപ ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് ഇയാളെ മാറ്റി. രോഗസ്ഥിരീകരണ പരിശോധന ഫലവും ലഭിക്കാനുണ്ട്. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് പരിസരത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ആരോഗ്യമന്ത്രിയും സ്ഥലം MLA സ്ഥിതിഗതികൾ വിലയിരുത്തി.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട്ടിൽ 8 കുട്ടികൾക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ നിലവിൽ 13 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നുണ്ടോ എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവയിൽ കർശന പരിശോധന നടത്താനും കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗൻവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ജലപാതകളിലൂടെയുള്ള സ്വതന്ത്ര ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലുണ്ടായ ഈ പുതിയ ഏറ്റുമുട്ടലിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെറ്റിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്.
1: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ലാറ്റിനമേരിക്കൻ ശൈലിയോടും യൂറോപ്യൻ കരുത്തിനോടും ഒരുപോലെ ആഭിമുഖ്യം പുലർത്തുന്ന കേരളത്തിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം വാനോളം ഉയർന്നു. ഗ്രാമനഗര ഭേദമന്യേ നാടാകെ കാൽപന്ത് ലഹരിയിലാണ്. മഹാമേളയ്ക്ക് വിസിൽ മുഴങ്ങാൻ ഈയൊരു പകൽ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോളിനോടുള്ള തങ്ങളുടെ അടങ്ങാത്ത അഭിനിവേശം തെളിയിച്ച് കേരളം വീണ്ടും ശ്രദ്ധ നേടുകയാണ്. കവലകളിൽ സൂപ്പർ താരങ്ങളുടെ കൂറ്റൻ കട്ടൌട്ടുകൾ ഉയർന്നു കഴിഞ്ഞു. റോഡുകളിലും മതിലുകളിലും പ്രിയ ടീമുകളുടെ ജേഴ്സി നിറങ്ങൾ നിറഞ്ഞു. മെസ്സി, നെയ്മർ, റൊണാൾഡോ, എംബാപ്പെ എന്നിവർക്കൊപ്പം ലാമിൻ യമാൽ അടക്കമുള്ള യുവതാരങ്ങളുടെ ജേഴ്സികൾ വിപണികളിൽ വൻതോതിൽ വിറ്റഴിയുകയാണ്. ക്യാമ്പസുകളിലും ചില സ്കൂളുകളിലും ലോകകപ്പ് വിളംബര റാലികളും പ്രകടനങ്ങളും നടന്നു. ക്ലബ്ബുകളും പ്രാദേശിക കൂട്ടായ്മകളും മുൻകൈയെടുത്ത് വലിയ സ്ക്രീനുകളിൽ കളി കാണാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവ് ആയിരിക്കും സപ്ലൈകോ സോക്കർ 11ലൂടെ ജൂൺ 15 മുതൽ നൽകുക. സമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ദിവസവും 100 സഞ്ചാരികളാണ് ചീയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നുപോകുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ ശ്രദ്ധ കവരുന്നതാണ് തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം. വേനലിന് ശേഷം മൺസൂൺ എത്തിയതോടെ വറ്റിവരണ്ടു കിടന്നിരുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം സജീവമായി. വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുമൊക്കെയാണ് അധികവും ജലപാതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ചീയപ്പാറയിൽ ഇറങ്ങുന്നത്. പച്ചപ്പിന് നടുവിലാണ് ചീയപ്പാറ ജലസമൃദ്ധി തീർക്കുന്നത്.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 266 പോയിന്റ് ഉയർന്ന് 74,249 നിഫ്റ്റി 56 പോയിന്റ് നേട്ടത്തോടെ 23,271 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,560 രൂപ താഴ്ന്ന് 1,06,800 രൂപയും ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ്പ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമോസ് കടലെടുത്ത് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. കേരളത്തിലും ആവേശം വാനോളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലെടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്നു.

0: ക്ഷേമം ഉറപ്പാക്കാനുള്ള വികസന പദ്ധതികൾ യോഗം രൂപം നൽകും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സാധ്യമാംവിധം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം കർഷകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
1: പിഎം കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരുടെ വരുമാനത്തിന് സുരക്ഷയൊരുക്കുക മാത്രമല്ല കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പിഎം കുസും പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിക്കായി സൌരോർജ്ജം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ വിത്തുമുതൽ വിപണി വരെ എന്ന പദ്ധതി അതീവ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിരന്തരം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര നഗര വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെട്രോ റെയിൽ പദ്ധതി വിപുലീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക പെട്രോൾ വകഭേദങ്ങളുടെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. 22, 25, 27, 30% വീതം എഥനോൾ ചേർത്ത ഇന്ധനങ്ങൾക്കാണ് ധനകാര്യ മന്ത്രാലയം നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുക, ആഭ്യന്തര എഥനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ സോഫിയയിൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി റൂമൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ ഇന്ത്യ ബൾഗേറിയ

0: തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള ഏക പരിഹാരം സംഭാഷണത്തിലും നയതന്ത്രത്തിലുമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇന്ന് ശ്രീ ജയശങ്കർ ഫിൻലാൻഡിൽ നടക്കുന്ന പരിവർത്തന ലോകം ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 14-ാമത് കുൽത്താരാന്ത സംഭാഷണത്തിൽ പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന 2-ാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്ചുവർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സുപ്രധാന ചുവടുവയ്പ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലെ ജയ്സാമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിയിലൂടെ പ്രകടമാകുന്നതെന്ന് ജയ്പൂർ ആകാശവാണി നിലയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും പാകിസ്ഥാൻ അക്കൌണ്ടുകൾ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളുമായി ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തോടനുബന്ധിച്ച് റുവാണ്ട, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായും ILO ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹങ്ബോവുമായും ശ്രീ ശോഭ കരന്തലജെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
3: 1:00.
1: ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9924 1.
0: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. നിറത്തിലും ഗുണത്തിലും കേമനായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. എന്താ? ബീട്രൂട്ട് ആണല്ലേ. ബീട്രൂട്ട് റൈസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ചോറും ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടും പച്ചമുളകും ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഉച്ചഭക്ഷണത്തിന് ഏറ്റവും മികച്ചതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ നൽകാനും ഇത് സഹായിക്കും. അപ്പൊ അങ്ങനെ എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ രുചിക്കൂട്ടിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കൈമ അരി 200 ഗ്രാം, അതുപോലെ ബീട്രൂട്ട് പൊടിയായിട്ട് അരിഞ്ഞത് 100 ഗ്രാം, എണ്ണ 2 വലിയ സ്പൂൺ, തക്കാളി ഒരു ചെറുത് പൊടിയായിട്ട് അരിഞ്ഞത്, സവാള 150 ഗ്രാം പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 3 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, പുതിനയില അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, കാശ്മീരി മുളകുപൊടി 1/2 സ്പൂൺ, ഉപ്പ് പാകത്തിന്, ഗ്രീൻ പീസും പിന്നെ സ്വീറ്റ് കോണും അത് 50 ഗ്രാം വീതം, നെയ്യ് ഏകദേശം 1/25 മില്ലി. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കൈമാരി, ബീട്രൂട്ട്, എണ്ണ, തക്കാളി, സവാള, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളകുപൊടി, ഉപ്പ്, ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ, നെയ്യ്. ആദ്യം നമ്മൾ അരി കഴുകി 30 മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കുക. ഇനി ബീട്രൂട്ട് വേവിച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. വേവിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. പാനില് എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തക്കാളിയും സവാളയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ട് 1 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് മയത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ചൂടൊക്കെ ഒന്ന് കുറച്ചൊന്ന് ആറിയതിനു ശേഷം ഒന്ന് മയത്തിൽ അരച്ചെടുക്കാം. ഇനി കുക്കറിൽ അല്പം എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ഈ അരപ്പ് ചേർത്ത് വഴറ്റിയ ശേഷം മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കുക്കറിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ പേസ്റ്റും കോണും അതും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അരിയും കൂടെ ചേർത്ത് ഇളക്കി ചെറിയ തീയിൽ ഒന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം അരിയുടെ 1.5 ഇരട്ടി അളവിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ വരും വരെ വേവിക്കണം കേട്ടോ. അപ്പൊ അരി എത്രയാണോ ഇട്ടത് അതിന്റെ 1.5 ഇരട്ടി അളവിൽ ചൂടുവെള്ളം ഒഴിക്കണം. കറക്റ്റ് അളവിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. പിന്നീട് 10 മിനിറ്റ് ചെറിയ തീയിലും കൂടി വെച്ച ശേഷം തീ ഓഫ് ചെയ്യുക. 10 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ചോറൊന്ന് ഫോർക്ക് കൊണ്ടും എല്ലാം ഒന്ന് വിടർത്തിയെടുക്കാം. എന്നിട്ട് നെയ്യ് ജസ്റ്റ് ഒന്ന് മേളൊന്ന് തൂവി കൊടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ഒരു റൈസ് ആണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് റൈസ് എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു വിടണം, അതായത് ഉച്ചയ്ക്കൊക്കെ ലഞ്ചിനും, അതുപോലെ നമുക്ക് വീട്ടിലിപ്പോ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺഡ്, റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: എഡ്യൂക്കേഷൻ കൌൺസിൽ, DSIR എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ ബയോസ്പെക്ട്രം 2026 ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോ കെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2K26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: വെൽക്കം ടു സമയം വിത്ത് മീ ആർ ജെ അപർണ. ഇന്റിമേറ്റ് ഏരിയയിലെ ഡാർക്നെസ്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അങ്ങനെ ആരും സംസാരിക്കാറില്ലല്ലേ. പൊതുവെ ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള നാണവും മടിയൊക്കെയാണ് കാരണം. എങ്കിലും ഈ ഒരു പ്രശ്നം നേരിടുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. അണ്ടർആംസിലൊക്കെ ആണെങ്കിലും നല്ല ഡാർക്നെസ് കാരണം ഇഷ്ടമുള്ള സ്ലീവ്ലെസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാതെ മാറ്റിവെക്കുന്നവരില്ലേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. ഇങ്ങനെയുള്ള ഡാർക്നെസ് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യം വിചാരിക്കേണ്ടത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരുമാതിരിയുള്ള ഡാർക്നെസ് ഒക്കെ നമുക്ക് നാച്ചുറൽ ആണ്, അത് വേണ്ടത് തന്നെയാണ് കേട്ടോ. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഇതുപോലുള്ള ചെറിയ ഫേസ് പാക്കും ലോഷനും ഒക്കെ ട്രൈ ചെയ്യേണ്ടത്. അപ്പോ ഡാർക്നെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക് പറയാനാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതെന്താന്ന് നോക്കിയാലോ, ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് രക്തചന്ദനമാണ് കേട്ടോ. രക്തചന്ദനം വേണം, ഒപ്പം തേനും വേണം. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് ഈ ഡാർക്നെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ രണ്ടും എടുക്കുക, അതായത് തേനും ഒരു ടേബിൾ സ്പൂൺ എടുക്കുക, രക്തചന്ദനത്തിന്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി ഇവ രണ്ടും ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമ്മുടെ ഡാർക്നെസ് ഉള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നീട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് അങ്ങനെ ഉണങ്ങാനായിട്ട് അനുവദിക്കണം. ശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇതേ മിശ്രിതം വയറിന് ചുറ്റും അതുപോലെ തന്നെ അണ്ടർആംസിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ആഴ്ചയിൽ 3 തവണയൊക്കെ വീതം ഉപയോഗിക്കുന്നത് നമ്മുടെ കറുപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, മറ്റൊരു പാക്ക് കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇതിലെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് പപ്പായയാണ്. പപ്പായ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒന്നാണ് അല്ലേ. ഇനിയിപ്പോ പഴുത്ത പപ്പായ നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ഫ്രൂട്ട്സ് കടയിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. അപ്പൊ ഈ പപ്പായ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇന്റിമേറ്റ് ഏരിയയിലെ ഡാർക്നെസ് കൺട്രോൾ ചെയ്യുക എന്ന് നോക്കിയാലോ. ഇതിനായിട്ട് നല്ല പഴുത്ത പപ്പായ എടുക്കുക, ഇതൊരു ബൗളിലേക്ക് നന്നായിട്ട് ഞെരടി ഇടുക കേട്ടോ. ശേഷം ഇതിലേക്ക് കടലമാവ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്പം തേനും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. ഇനി ഇത് അണ്ടർആംസിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതും ഡാർക്നെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ അത്രേ ഉള്ളൂ അണ്ടർആംസിലേക്ക് ഉണ്ടാവുന്ന കറുപ്പിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് സിമ്പിൾ പാക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാനും ടാറ്റ പറയാണ് കേട്ടോ. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ബസ്റ്റ് 90.5.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

ചില പാട്ടുകൾ കേൾക്കുമ്പോ ഈ പാട്ട് മറ്റെവിടെയോ കേട്ടതുപോലെ തോന്നിയിട്ടില്ലേ? എങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് സാമ്യതയുള്ള പാട്ടുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർജി അപർണ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു സാമ്യതയുള്ള കുറച്ച് പാട്ടുകളൊക്കെയാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഞാൻ കോപ്പി അടിച്ചു വന്ന പാട്ടുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇതെല്ലാം ഒരേ സംവിധായകർ ചെയ്ത പാട്ടുകളാണ് കേട്ടോ. അപ്പോ നമുക്ക് തുടങ്ങിയാലോ. ഒരു മൂവിക്ക് വേണ്ടി ചെയ്ത ബീജം പിന്നീട് മറ്റൊരു മൂവിയിൽ പാട്ടായി വന്നാൽ എങ്ങനെ ഉണ്ടാകും? അത്തരത്തിലുള്ള ഒരു പാട്ടിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. സാധാരണ അല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഒരു പാട്ടാണ് കൗരവർ മൂവിയിലെ ദാ ഈ ഒരു പാട്ട്.

ഇവിടെ ചുരുക്കിയ ഈ ഒരു സോങ്ങിന് വഴിത്തിരിവായത് മറ്റൊരു മൂവിയിലെ ബീജിയം ആണെന്ന് എത്ര പേർക്കറിയാം. ഇനി അറിയില്ലെങ്കിൽ മഹായാന മൂവിയിലെ ദാ ഈ ഒരു ബീജിയം നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ.

ഇപ്പോ എന്തൊക്കെയോ ഒരു സാമ്യത തോന്നുന്നില്ലേ? ഈ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ ഗ്രാമഫോണിൽ ഇന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. കൗരവർ എന്ന മൂവിക്ക് വേണ്ടി ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് കൈതപ്രമാണ് കേട്ടോ. ദാസേട്ടൻ, ചിത്രശേഷി എന്നിവർ പാടിയിട്ടുള്ള ഈ ഒരു പാട്ട് ആസ്വദിക്കാം ഗ്രാമഫോണിൽ ആദ്യമായി.

നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചാക്കോച്ചൻ ശാലിനി കോമ്പിനേഷനിൽ വന്നൊരു മൂവിയാണ് അനിയത്തി പ്രാവ്. ഈ മൂവിയിലെ എല്ലാ പാട്ടുകളും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. എങ്കിലും എന്നും നിന്നെ പൂജിക്കാം എന്ന് തുടങ്ങുന്ന പാട്ടിന് വല്ലാത്തൊരു ഫീൽ ഉണ്ടല്ലേ. എന്നാൽ ഈ പാട്ടും മറ്റൊരു ബിജിഎമ്മിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? 1994 ഇറങ്ങിയ സാഗരം സാക്ഷിയിലേത ഈ ഒരു ബിജിഎം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഈ ഒരു ബിജിഎമ്മിൽ നിന്നിട്ടാണ് നമ്മുടെ ഔസേപ്പച്ചൻ സാറ് അനിയത്തി പ്രാവിലെ എന്നും നിന്നെ പൂജിക്കാം എന്ന സോങ്ങിന്റെ ചരണം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോ എസ് രമേശൻ നായർ വരികളൊരുക്കി ദാസേട്ടൻ, സുജാത ചേച്ചി എന്നിവർ ചേർന്ന് പാടിയ ആ ഒരു പാട്ട് തന്നെ കേട്ടാലോ.

ഒരു മൂവിയുടെ ബീജ്യം അത് മറ്റൊരു മൂവിയിൽ പാട്ടായി മാറുന്നു. അത്തരത്തിലുള്ള പാട്ടുകളൊക്കെയാണ് കേട്ടോ ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മലയാളത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ല, അങ്ങ് തമിഴിലും ഇതുപോലൊരു ഗാനമുണ്ട് കേട്ടോ. ഏതാണ് എന്നറിയണ്ടേ? നമ്മുടെ ഇന്ത്യൻ മൂവിയിലെ ദാ ഈ ഒരു പാട്ട് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതായിരിക്കും അല്ലേ.

എന്നാൽ ഈ പാട്ടിന്റെ ഈണം മറ്റൊരു തമിഴ് സിനിമയിലെ ബിജിഎമ്മിൽ നിന്നെടുത്താണ് കേട്ടോ. അതായത് നമ്മുടെ റോജ മൂവിയിലെ ഐക്കോണിക് സീനായ അരവിന്ദ് സ്വാമിയുടെ പെണ്ണ് കാണൽ ഓർക്കുന്നില്ലേ? ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ആ ഒരു മ്യൂസിക് ഇല്ലേ, അത് തന്നെയാണ് പിന്നീട് എ ആർ റഹ്മാൻ ഈ ഒരു സോങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വൈരമുത്തു വരികളൊരുക്കി ഹരിഹരൻ, ഹരിണി, ശ്രീനിവാസ് എന്നിവർ ചേർന്ന് പാടിയ അമനോഹരമായ ഗാനം കേൾക്കാം ഗ്രാമപൂണികൾ ഇനി അടുത്തതായി.

നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമഫോൺ ആണ് കൂടെയുള്ളത്. ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. നമ്മള് ബീജമിൽ നിന്ന് മറ്റൊരു പാട്ടുണ്ടായാൽ എങ്ങനെയുണ്ടാകും, അത്തരത്തിലുള്ള പാട്ടുകളൊക്കെയാണ് കേട്ടോ കേൾക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കുറച്ച് പഴയ പാട്ടാണ്. എന്നുവെച്ചാ ഒരുപാട് പഴയതല്ല കേട്ടോ. 1985 ഇറങ്ങിയ മൂവിയായിരുന്നു കാതോട് കാതോരം. ഈ മൂവിയുടെ തുടക്കത്തിൽ കേൾക്കുന്ന ദാ ഈ ഒരു ബീജം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ ഓടിയെത്തുന്ന മറ്റൊരു മമ്മൂക്ക ചിത്രത്തിലെ പാട്ടുണ്ട്. അത്

1986 പുറത്തിറങ്ങിയ വീണ്ടും എന്ന മൂവിയിലേതാണ് കേട്ടോ ഈ ഒരു പാട്ട്. ഔസേപ്പച്ചൻ സാറാണ് ഈ ഒരു പാട്ടിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വരികൾ ഷിബു ചക്രവർത്തിയുടേതും ദാസേട്ടൻ പാടിയ ആ മനോഹരമായ ഗാനം കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

0: ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ഒരു ബീജം ഉണ്ടാകുന്നു, പിന്നീട് അതേ ബീജമിലൂടെ മറ്റൊരു സിനിമയിൽ മറ്റൊരു പാട്ട് ജന്മമെടുക്കുന്നു, അങ്ങനെയാണല്ലേ. എന്നാൽ പാട്ടിറങ്ങി ഒരുപാട് വർഷം കഴിഞ്ഞ് ആ പാട്ടിന്റെ ഈണം മറ്റൊരു മൂവിയിൽ ബീജമായി വന്നാൽ എങ്ങനെയുണ്ടാകും? അതാണ് കേട്ടോ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ലാലേട്ടന്റെ കിഴക്കുടരും പക്ഷി എന്ന മൂവിയിലെ ദാ ഈ ഒരു ബീജം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ.
1: തന്റെ തോന്നലാണ്, എനിക്കറിയാം.
0: ഈ ഒരു ബീജം തന്നെ ചെയ്തിരിക്കുന്നത് മറ്റൊരു മൂവിയിലെ മറ്റൊരു ഹിറ്റ് സോങ്ങിൽ നിന്നാണ് കേട്ടോ. അതായത് സുഖമോ ദേവി എന്ന ചിത്രത്തിലെ ടൈറ്റിൽ സോങ് ആയ സുഖമോ ദേവി എന്ന ഗാനത്തിന്റെ ഈണത്തിലാണ് കേട്ടോ ഈ ഒരു ബീജം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓ എൻ വി കുറുപ്പ് വരികളൊരുക്കി, രവീന്ദ്രൻ മാഷൻ സംഗീതം പകർന്ന് ദാസേട്ടൻ ആലപിച്ച ആ ഒരു പാട്ട് തന്നെ കേട്ടാലോ ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

ഈ ഒരു പാട്ടുണ്ടായത് മറ്റൊരു ലാലേട്ടൻ മൂവിയിൽ നിന്നാണ് കേട്ടോ. 1987 പുറത്തിറങ്ങിയ ലാലേട്ടന്റെ അടിമകൾ ഉടമകൾ എന്ന മൂവിയിലെ ദാ ഈ ഒരു ബീജം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഇതേ ബീജിമിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിലെ എന്റെ മിന്നൽ വിടരും നിലാവേ എന്ന് തുടങ്ങുന്ന സോങ് രൂപം കൊണ്ടത്. ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് പൂവച്ചൽ ഖാദറാണ് കേട്ടോ. സംഗീതം പകർന്നിരിക്കുന്നത് ശ്യാം സാറാണ്. അപ്പോ ഈ ഒരു പാട്ട് തന്നെ കേൾക്കും ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

അങ്ങനെ ബിജിഎമ്മിൽ നിന്ന് രൂപം കൊള്ളുന്ന പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏത് പാട്ടാണെന്ന് നോക്കിയാലോ. 1984 പുറത്തിറങ്ങിയ മൂവിയായിരുന്നു അടിയൊഴുക്കുകൾ. ഇതിലെ ഈ ഒരു ബിജിഎം നമുക്ക് അങ്ങനെ മറക്കാൻ സാധിക്കില്ല അല്ലേ. ഇതേ ബീജം തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ അനുബന്ധം എന്ന ചിത്രത്തിൽ ശ്യാം മാസ്റ്റർ വീണ്ടും പാട്ടായി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ബിജു തിരുമല വരികൾ എഴുതി ദാസേട്ടൻ പാടിയ ആ മനോഹരമായ പാട്ടാണ് ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ്. നമ്മുടെ മമ്മൂക്ക തകർത്ത് അഭിനയിച്ച മൂവിയാണ് 1983 റിലീസായ ചങ്ങാത്തം. ഇതിലെ ഒരു റൊമാൻറിക് സീനിൽ വരുന്ന ഈ ഒരു ബീജം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എങ്കിലും ഒന്നുകൂടി കേട്ടു നോക്കിക്കൂ. കേട്ടപ്പോ മറ്റേതെങ്കിലും ഒരു പാട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നോ? വന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ദാ ഈ ഒരു പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക്.

ആദം എന്ന മൂവിയിലെ ആ ഒരു റൊമാന്റിക് സീനിൽ വരുന്ന ബിജിഎമ്മിൽ നിന്ന് തന്നെയാണ് കേട്ടോ തമ്മിൽ തമ്മിൽ എന്ന മൂവിയിലെ നിഷയുടെ ചിറകിൽ എന്ന പാട്ട് ഉണ്ടായത്. രവീന്ദ്രൻ മാഷ് തന്നെയാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. വരികൾ ഒരുക്കിയിരിക്കുന്നത് പൂവച്ചൽ ഖാദറാണ്. ദാസക്കം പാടിയ ആ ഒരു മനോഹരമായ ഗാനമാണ് ഗ്രാമഫോണിൽ ഇനി അടുത്തത് കേട്ടോ.

എന്നാൽ ഈ ഒരു പാട്ടും മറ്റൊരു ബിജിഎമ്മിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞ് വിശ്വസിക്കോ, സംഭവം സത്യം തന്നെയാണ് കേട്ടോ. 1991 റിലീസായ ലാലേട്ടന്റെ ഉള്ളടക്കം എന്ന മൂവിയിൽ ആ ക്ലൈമാക്സ് സീനിൽ വരുന്ന ഒരു ബിജിഎം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ താ ഇതൊന്ന് കേട്ടു നോക്കിക്കോ. ഇതേ ബിജിഎമ്മിൽ നിന്ന് തന്നെയാണ് പിന്നീട് പ്രണയ സൗഗന്ധികം എന്ന ഗാനം ഉണ്ടായിട്ടുള്ളത്. ഔസേപ്പച്ചൻ സാറാണ് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത്. വരികൾ എസ് രമേശൻ നായരുടേത്. അപ്പോ ഈ മനോഹരമായ ഗാനം കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡും ദാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്ന് കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ ഹെഡ് ആൻഡ് നെക് ക്യാൻസറിന്റെ സംശയങ്ങൾക്ക് നമ്മളോട് മറുപടി പറയുന്നത് ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഹെഡ് ആൻഡ് നെക് സർജിക്കൽ ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ ഗുരുകീർത്തി ബി. നമുക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ പനി പോലെ പടർന്നിരിക്കുകയാണ്. വീട്ടിൽ ഒരാൾക്കെങ്കിലും ക്യാൻസർ രോഗബാധിത ഇല്ലാത്തതായിട്ട് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് പോലും. ഡോക്ടർ, പൊതുവെ ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവരും ഭയത്തോടെ കാണുകയാണ്. ഈ കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ഇത്രയും ടെക്നോളജികളൊക്കെ വളർന്നിട്ടും എല്ലാവർക്കും ഇതിന്റെ ഒരു ചെറിയ ലക്ഷണം കണ്ടെങ്കിൽ പോലും ഇത് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ, ഇനി അത് ക്യാൻസർ ആണോ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ പോലും ഭയമാണ്. ശരിക്കും എന്താണ് ഡോക്ടർ ഹെഡ് ആൻഡ് നെക് ക്യാൻസർ എന്ന് പറയുന്നത്?
5: നമുക്കറിയുന്ന പോലെ ക്യാൻസർ നമ്മുടെ ഇന്ത്യ രാജ്യത്തും കൂടുതലായിട്ട് കാണപ്പെടുന്ന വ്യാധിയാണ്. സോ ഏകദേശം 2024 ഡേറ്റ എടുത്ത് നോക്കിയ ആൾമോസ്റ്റ് 30% ഓഫ് ടോട്ടൽ ക്യാൻസർ ഇൻ ഇന്ത്യ ഇസ് ഹെഡ് ആൻഡ് നെക് ക്യാൻസർ. സോ ഹെഡ് ആൻഡ് നെക് ക്യാൻസർ എന്ന് ഉൾപ്പെടുന്ന ക്യാൻസർ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വായുടെ ക്യാൻസർ, നാവിൻ്റെ ക്യാൻസർ, മൂക്കിൻ്റെ ക്യാൻസർ, അല്ലെങ്കിൽ വോയിസ് ബോക്സിൻ്റെ ക്യാൻസർ, തൈറോയിഡിൻ്റെ ക്യാൻസർ, അതുകൂടാതെ ഉമിനീർ ഗ്രന്ഥികളുടെ ക്യാൻസർ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഹെഡ് ആൻഡ് നെക് ക്യാൻസർ. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേബർ ക്ലാസ് അല്ലെങ്കിൽ തൊഴിലാളി വർഗങ്ങൾ, അവര് ഈ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് പുകവലി, പുകയില ചവയ്ക്കൽ അല്ലെങ്കിൽ മദ്യപാനം, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസർസ്.
1: ഓക്കെ ഡോക്ടർ, ഇത് പ്രധാനമായി ബാധിക്കുന്ന അവയവങ്ങളെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം എങ്ങനെയൊക്കെയാണ് ഇവ ബാധിക്കുന്നത്? ഈ ലഹരി പദാർത്ഥങ്ങൾ മാത്രമേ ഉള്ളോ, ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ക്യാൻസർ വരികയുള്ളോ?
5: ഇത് ഒരു 80-90% ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലാണ് വരുന്നത്. ടൊബാക്കോ അസോസിയേറ്റഡ് ക്യാൻസർസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കൂടാതെ ഇത് വരാം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോണിക് ഇറിറ്റേഷൻ എന്ന് പറയും. അപ്പൊ പല്ല് ചിലപ്പം ഇൽ ഡെൻചേഴ്സ് അല്ലെങ്കിൽ പല്ലിന്റെ ഒരു അലൈൻമെന്റ് ഇല്ലെങ്കിൽ, ശരിയില്ലെങ്കിൽ അത് ക്രോണിക് അൾസർ ആയിട്ട്, ആ അൾസർ പിന്നെ ക്യാൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ പക്ഷെ അത് ചാൻസ് വളരെ കുറവാണ്. പക്ഷെ 80% മുതൽ 90% വരെ കൂടുതലായിട്ടും മെയിനായിട്ട് ടൊബാക്കോ ച്യൂയിങ്ങിലാണ്
1: വരുന്നത്. ശരിക്കും വായിലെ അകത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ചെറിയ രീതിയിൽ മുറിവോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം അല്ലേ?
5: എല്ലാ മുറിവും ചിലപ്പം ക്യാൻസർ ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്നത് ഏത് മുറിവും മോർ ദാൻ 2 weeks, 2 ആഴ്ചക്ക് കൂടുതൽ കുറവായില്ലെങ്കിൽ തീർച്ചയായിട്ടും അവര് അടുത്തുള്ള ഓങ്കോളജിസ്റ്റിനെ കാണണം, അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം.
1: ഓക്കെ ഡോക്ടർ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് HPV, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലേ, ഈ ക്യാൻസറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ ഒരു ബന്ധമുണ്ടോ?
5: ഹ്യൂമൻ പാപ്പിലോമ വൈറസ് യൂഷ്വലി കുറെ ക്യാൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ ഒരെണ്ണമാണ് സർവൈക്കൽ ക്യാൻസർ. അതിന് നാഷണൽ വൈഡ് ആയിട്ട് കുറെ വാക്സിനേഷനും അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറോ ഫാറിങ്സ് എന്ന് പറയും, നമ്മുടെ ടോൺസിൽ അങ്ങനത്തെ അവയവങ്ങൾ, അതിലും കൂടെ HPV വൈറസ് ക്യാൻസർ ഉണ്ടാക്കും. പക്ഷെ ഈ ശതമാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളരെ ചെറുതാണ്, ആൾമോസ്റ്റ് 20% ആണ്. പക്ഷെ ഈ സെയിം നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് നോക്കിയാൽ, നമുക്ക് യു എസിലോ യു കെയിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ നോക്കിയാൽ ഈ ശതമാനം 70% വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ദ സെക്ഷൽ പ്രാക്ടീസ്, ഓറൽ സെക്ഷൽ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും ആ പോപ്പുലേഷനിൽ കാണാൻ ചാൻസ് വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഇത് വളരെ കുറവാണ്.
1: ഡോക്ടർ, ഇനി അടുത്തൊരു ചോദ്യം ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ലക്ഷണങ്ങൾ നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഭയമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷെ ആരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് ചെയ്താൽ തീർച്ചയായിട്ടും ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു രോഗത്തെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളത്.
5: തീർച്ചയായിട്ടും ഏത് ക്യാൻസർ പോലെയും ഇത് ഏർലി ട്രീറ്റ്മെന്റ് സേവ്സ് ലൈഫ്സ് എന്ന് പറയുന്ന പോലെയാണ്. സോ രോഗലക്ഷണങ്ങൾ ബ്രോഡായിട്ട് പറയണമെങ്കിൽ നമുക്ക് ഏത് മുറിവും മോർ ദാൻ 2 weeks ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കൺസൾട്ട് ചെയ്യണം. അതുകൂടാതെ വോയിസ് ചേഞ്ച് ഇല്ലെങ്കിൽ വിളുങ്ങാൻ ബുദ്ധിമുട്ട്, ഡിസ്ഫേജിയ എന്ന് പറയും. അതുകൂടാതെ നമുക്ക് ഏത് കട്ടകളോ എങ്ങനെയെങ്കിലും കണ്ടു വന്ന നെക്ക് റീജിയനിൽ അത് തീർച്ചയായിട്ടും അടുത്ത ഡോക്ടറെ പോയി കാണണം. അതുകൂടാതെ നമ്മുടെ വായിൽ ചിലപ്പം വെള്ളയായിട്ടോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലോ എന്തെങ്കിലും പാടുകൾ കണ്ടാൽ അതും ഒരു പ്രീ മാലിഗ്നന്റ് എന്ന് പറയും. ഈ ക്യാൻസർ വരുന്നതിന് മുമ്പത്തെ സ്റ്റേജ് ല്യൂക്കോപ്ലേക്കിയ, എറിത്രോപ്ലേക്കിയ ഇങ്ങനത്തെ ഡയഗ്നോസിസ് കിട്ടാൻ ചാൻസ് ഉണ്ട്.
1: ഓക്കെ ഡോക്ടർ, മുഴ ഈ നെക്കിൽ വരുന്ന മുഴയുണ്ടല്ലോ, അപ്പൊ ഈ അങ്ങനെ നെക്കിൽ കാണുന്ന എല്ലാ മുഴയും ഈ ക്യാൻസറിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ടോ?
5: തീർച്ചയായിട്ടും എല്ലാ മുഴകളും ക്യാൻസർ ആവാൻ സാധ്യതയില്ല. പക്ഷെ അത് മുഴ കാണുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ടും അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് ഏത് തരം ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് ഫസ്റ്റ് നോക്കണം. അത് കഴിഞ്ഞിട്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള ക്യാൻസേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഈ മുഴ എന്ന് പറഞ്ഞാൽ ഒരു ഇതല്ല, ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതുപോലെ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും.
1: ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ നമുക്ക് ആ ഒരു മുഴ എങ്ങനെയായിരിക്കും, നമുക്ക് തൊടുമ്പോൾ എങ്ങനെയായിരിക്കും ഡോക്ടർ ഫീൽ ചെയ്യുന്നത്?
5: കൂടുതലും ക്യാൻസർ മുഴകള് പെയിൻലെസ് ആയിരിക്കും. അതിൽ പെയിൻഫുൾ മുഴകൾ വളരെ കുറവാണ്. അതാണ് അതിന്റെ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. പെയിൻലെസ് ലംപ് അല്ലെങ്കിൽ പെയിൻലെസ് മുഴ എവിടെ വന്നാലും നമ്മൾ തീർച്ചയായിട്ടും ക്യാൻസർ, നമ്മൾ അതിന് ക്യാൻസർ അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം.
1: നമ്മൾ പറയല്ലോ മുഴ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ഒരു ബോള് പോലെ ആയിരിക്കും, അതായത് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെ തന്നെയാണോ അതിന്റെ ഷേപ്പ് വരുന്നത്?
5: അത് ഷേപ്പ് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. അത് നമ്മുടെ മുഴ വരുന്ന അനാറ്റമിക്കൽ റീജിയനെ പറ്റിയായിരിക്കും. അപ്പം അത് ഷേപ്പ് ഇന്ന ഷേപ്പിൽ വരണമെന്നോ അങ്ങനെയൊന്നും
1: ഇല്ല. ഓ ശരി, ഒരു തടിപ്പ് കണ്ടാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇനി നമ്മൾ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന പ്രധാന പരിശോധനകൾ എന്തൊക്കെയാണ്?
5: കുറെ പരിശോധനകളുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പം ബയോപ്സി എന്നാണ്. അപ്പോൾ വായൽ എന്തെങ്കിലും മുറിവോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചുവപ്പ് നിറത്തിൽ എന്തെങ്കിലും പാടുകൾ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ബയോപ്സി എടുക്കേണ്ടതാണ്. ബയോപ്സിയിൽ നമുക്ക് അറിയാൻ പറ്റും അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന്. അതുകൂടാതെ നമുക്ക് തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ FNAC എന്ന് പറയും, സോ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എന്ന് പറയും. അതുപോലും നമുക്ക് ഏത് വിധത്തിലെ ക്യാൻസർ ആണെന്ന് നമുക്ക് പറയാം, നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അതുകൂടാതെ വേറെ കുറെ ഇൻവെസ്റ്റിഗേഷൻസുകളൊക്കെ ഉണ്ട്, ലാറിംഗോസ്കോപ്പ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഫാരിംഗോസ്കോപ്പ് അങ്ങനത്തെ കുറെ എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് മൂലം നമുക്ക് ശരിക്കുള്ള അതിന്റെ എപ്പിസെന്റർ നമുക്ക് അറിയാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് റേഡിയോളജിക്കൽ ഇമേജിങ് ചെയ്യാം, അത് മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ടതാണ്. CT സ്കാൻ അല്ലെങ്കിൽ MRI അല്ലെങ്കിൽ ലോക്കൽ അൾട്രാസൗണ്ട് ഇത് മസ്റ്റാണ്.
1: ഓക്കെ ഡോക്ടർ, ഇനി ഇതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ, എങ്ങനെയൊക്കെയാണ്
5: ചികിത്സ? യൂഷ്വലി നമ്മൾ സർജറിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ മുഴകളും നമ്മൾ സർജറി ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ കൂടുതൽ പേഷ്യൻസ് 65% പേഷ്യൻസും അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും വരുന്നത്. സോ നമുക്ക് എല്ലാ ക്യാൻസറിനെയും നമുക്ക് സർജറി ചെയ്ത് എടുക്കാൻ പറ്റില്ല. സോ അപ്പോഴും നമുക്ക് കീമോതെറപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറപ്പി ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ക്യാൻസർ പ്ലാൻ ചെയ്യുന്നത്. സോ മെയിനായിട്ടും ഡിപ്പെൻഡിങ് ഓൺ സ്റ്റേജ്, ഏത് സ്റ്റേജിലാണ് വരുന്നത് ആ സ്റ്റേജ് നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. വെറുതെ സർജറി മാത്രം മതിയോ ഇല്ലെങ്കിൽ നമുക്ക് കീമോതെറപ്പി ആഡ് ചെയ്യണോ അല്ലെങ്കിൽ റേഡിയേഷൻ ആഡ് ചെയ്യണോ അത് അതുപോലെ ആയിരിക്കും. ഏത് സ്റ്റേജിലാണ് വരുന്നത്
6: അതിന്റെ ചികിത്സ. നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും?
5: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പറയുന്ന പോലെ ഇവിടെയും അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അറൌണ്ട് 80-90% കേസസ് എല്ലാവരും അഡിക്റ്റീവ് ഹാബിറ്റ്സ് ഉണ്ടാവും. സ്മോക്കിംഗോ അല്ലെങ്കിൽ സ്മോക്ക്ലെസ് ടൊബാക്കോ ഇതിന്റെ കൺസംഷൻ കുറച്ചാൽ നമുക്ക് അറൌണ്ട് 50% ബർഡൻ ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൂടാതെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ്, നല്ല വിറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് കൂടിയ ആഹാരം എടുക്കുക, വെജിറ്റബിൾസ് കൂടുതലായിട്ടും കഴിക്കുക, ഹൈ ഡയറ്ററി ഫൈബേഴ്സ് കഴിക്കുക. സോ ഇത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് ക്യാൻസറിനെ തീർച്ചയായും പറ്റും.
6: ഞാന് തുടക്കത്തിൽ നമ്മളെ പുകയിലെ കുറിച്ചും മദ്യപാനത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഭക്ഷണ രീതി. ഇത് നമ്മളിപ്പോ അറിയാലോ, ഫാസ്റ്റ് ഫുഡിനെയാണ് നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്നത് ഒരുവിധം എല്ലാവരും, കാരണം എല്ലാവരും ബിസി ലൈഫാണല്ലോ. അപ്പം അത് ഇതിനെ ഒരു ഈ ഒരു ക്യാൻസറുമായിട്ട് അല്ലെങ്കിൽ ഇത് വരാൻ സാധ്യതയുണ്ടോ ഫാസ്റ്റ് ഫുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട്?
5: തീർച്ചയായിട്ടും വരാം. ഫാസ്റ്റ് ഫുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒബേസിറ്റി. ഒബേസിറ്റിയും ഒരു കാർസിനോജനാണ്. കാർസിനോജനസിന് അത് എന്ന് പറഞ്ഞാൽ ക്യാൻസർ വരാവുന്ന ഒരു ഹൈ റിസ്ക് ഫാക്ടറാണ്. സോ ഒബേസ് ഉള്ള ആൾക്ക് നോർമൽ ആളിനേക്കാളും കൂടുതൽ ചാൻസ് ആണ് ക്യാൻസർ വരാൻ. സോ സെയിം നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഡയറ്റ്, പിന്നെ അഡിക്റ്റീവ് ഹാബിറ്റ്സ് വിടുക. സോ ഇതൊക്കെ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ക്യാൻസറിനെ വെല്ലാൻ പറ്റും.
6: ഓക്കെ ഡോക്ടർ, പിന്നെ ഈ ഒരു രോഗം നമ്മുടെ സംസാരശേഷി അതുപോലെ ഭക്ഷണം വിഴുങ്ങാനുള്ള കഴിവ് ഇവയൊക്കെ ബാധിക്കുന്നുണ്ടോ?
5: അതെ, ശരിക്കും നമ്മൾ പറഞ്ഞതുപോലെ ഹെഡ് നെക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വായ, നാവ് ഇതൊക്കെ നമ്മുടെ സ്പീച്ചിലും അല്ലെങ്കിൽ സ്വാലോവിംഗിലും മെയിൻ ഫങ്ഷൻ നടത്തുന്ന അവയവങ്ങളാണ്. സോ നമ്മൾ ഇതിന്റെ സർജറിയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു അത് ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൂടാതെ ഭക്ഷണം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് സർജറിയുടെ കൂടെ ചിലപ്പോൾ റേഡിയേഷൻ വേണ്ടി വരും, കീമോതെറപ്പി വേണ്ടി വരും. ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്നാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. സോ ഇതൊക്കെ കുറെ സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അത് എങ്ങനെ ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ നമ്മൾ റീഹാബിലിറ്റേഷൻ ചെയ്യണം, സ്പീച്ച് ആൻഡ് സ്വാലോ റീഹാബിലിറ്റേഷൻ, അതുകൂടാതെ ഒക്യുപേഷണൽ തെറപ്പി, കുറെ ഫിസിയോതെറപ്പി, എക്സസൈസ്. ഇതൊക്കെ ഒരു ടീമായിട്ട് സർജനും പിന്നെ ഈ ഓക്സിലറി ബ്രാഞ്ചസും ഒരു ടീമായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പേഷ്യൻ്റ്, ഹെഡ് നെക്ക് ക്യാൻസർ പേഷ്യൻ്റ് ട്രീറ്റ്മെന്റ് എടുത്ത പേഷ്യൻറ്റിനെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം.
6: കൗൺസിലിംഗ് ഉണ്ടോ ഡോക്ടർ?
5: ഡെഫിനറ്റ്ലി, അത് നമ്മുടെ പ്രീ ട്രീറ്റ്മെന്റ് കൗൺസിലിംഗ് എന്നാ പറയാം. സോ ഏത് പേഷ്യന്റിന് ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ അവർ ഒരു ഡിപ്രഷനിലേക്ക് പോകും.
6: സോ
5: തീർച്ചയായിട്ടും നമ്മൾ അവർക്കും പിന്നെ അവരുടെ ഫാമിലിക്കും ഒരു സൈക്കോളജി സൈക്കോളജിക്കൽ കൗൺസിലിംഗ് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്, എല്ലാ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാകേണ്ടതാണ്.
6: ഓക്കെ ഡോക്ടർ, നമ്മളെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ശ്രോതാക്കള്. അപ്പോ നമ്മളിത് കേൾക്കുന്ന സമയത്തൊക്കെ ഇതിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളുമുണ്ട്. അപ്പോ എന്താണ് ഡോക്ടർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കാനുള്ളത്?
5: നമ്മുടെ യൂത്തിന് ഒരു വലിയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടൊബാക്കോ സെസേഷൻ.
6: യെസ്,
5: അവരും നിർത്തുക, ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരെ ഫ്രണ്ട്സ് ആയിരിക്കും, അവരെ നിർത്താൻ പ്രേരിപ്പിക്കുക. ഇതുകൂടാതെ സെക്കൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏർലി ഡയഗ്നോസിസ് സേവ്സ് ലൈഫ്സ്. സോ ഏത് ഈ ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാ രോഗലക്ഷണങ്ങളും കണ്ടുവരുമ്പോൾ ഏർലി സ്റ്റേജിൽ പോയിട്ട് നമ്മുടെ അടുത്തുള്ള ഡോക്ടറെ അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ് എടുക്കുക. സോ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ക്യാൻസർ ബേർഡിനെ തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും.
6: ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ദുശീലങ്ങളോട് നോ എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസും ആ ഒരു മനസ്സും, അല്ലേ? നമ്മൾ മദ്യപാനമായിക്കോട്ടെ, ഈ സ്നേഹത്തോടെ ആരെങ്കിലും ഇതാണ് സ്നേഹം എന്ന് വിചാരിച്ച് നമ്മൾക്കും മുന്നിൽ കൊണ്ടുവരുമ്പോൾ നോ എന്ന് പറയാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ അല്ലേ ഡോക്ടർ? ഓക്കെ, അപ്പോൾ ചെറിയൊരു വിഷയമല്ല നമ്മൾ ഇന്ന് എടുത്തത്. ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാലും ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഡോക്ടർ നമുക്ക് വേണ്ട അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു. താങ്ക് യു സോ മച്ച്.
5: താങ്ക് യു സോ മച്ച്.
6: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്ക്. ഇന്ന് മെഡിടോക്കിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഹെഡ് ആൻഡ് നെക്ക് സർജിക്കൽ ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ ഗുരുകീർത്തി ബി. ഒപ്പം മെഡിടോക്കിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 3 o'clock. യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ

അവസാന തീയതി ജൂൺ 14 ബയോ സ്പെക്ട്രം 2026. സർക്കാർ മേഖലകളിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-9924-91. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: നിന്റെ പിന്നാലെ നടന്നതിൽ പിണങ്ങൾ എന്നീ

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: റേഡിയോ മക്ഫാസ്റ്റ് 90.4. ടൈം സെറ്റ്
2: 4:00.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സീറോ ഡെലിവറി
4: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
4: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ரேடி மெக்ஃபாஸ்ட் 90.4 FM.
1: ஹலோ ஹலோ ஹலோ ஹலோ ஹலோ செக் ஹலோ டெஸ்டிங் ஹலோ
2: மைக் டெஸ்டிங்
1: மைக் டெஸ்டிங்
2: മൈക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞോ? ഇത്രേ സമയത്ത് മൈക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞല്ലേ. ഇന്ന് ഫുൾ കൺട്രോൾ അമൃതയുടെയല്ല. അപ്പൊ മൈക്ക്
1: സുഹൃത്തുക്കളെ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
2: അപ്പൊ മൈക്ക് ചെക്ക് ചെയ്യാ, പാട്ടുകള് കൃത്യമാണോ, ഈ ബാക്കിൽ പോകുന്ന ബീജിയം കറക്റ്റ് ആണോ, മൈക്കിന്റെ സൗണ്ട് ഓക്കെ ആണോ, ഇതൊക്കെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന അമൃതയാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ആദ്യമേ നോക്കുക എന്നുള്ളത് അമൃതയുടെ ഉത്തരവാദിത്തമാണ്.
1: കഴിഞ്ഞോ ക്രൂശിച്ചത്? എന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് ആർ ജെ ദീപ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം വളരെ വൃത്തിയോടുകൂടി ഞാൻ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇത് സത്യം സത്യം സത്യം.
2: സൗണ്ട് ഇട്ടേ
1: ഏതാടി, നിനക്ക്
2: വേണ്ടിട്ടാണോ? അതിവിടെ പലർക്കും വേണ്ടി വരും. ഇപ്പം
1: അതാണ്
2: അതെവിടെ ഇപ്പൊ പലർക്കും വേണ്ടി വരും. അപ്പൊ ഇന്ന് ഞാനും അമൃതയും, അതായത് ദീപയും അമൃതയും ഒന്നിച്ച് റേഡിയോ മാക്ഫാസ്റ്റിലെ ഒരു ലൈവ് ഷോയിൽ വന്നു കഴിഞ്ഞാൽ അത് ഏത് ലൈവ് ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട
1: ആവശ്യമില്ല.
2: അതാണ്
1: റിവൈൻഡ്.
2: യെസ്, റിവൈൻഡ്. അപ്പൊ റിവൈൻഡ് ലൈക്ക്
1: എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർ ജെ അമൃത കാർത്തിക.
2: ഞാൻ ആർ ജെ ദീപ. അപ്പോഴേ ഇന്ന് ചമ്മിയ ആൾക്കാരോ ചമ്മാനിരിക്കുന്നവരുണ്ട്.
1: ഞാൻ ആദ്യം തുടങ്ങാം. നമസ്കാരം ദീപ. ഇന്നലെ വൈകി ക്ലാസ്സിൽ എത്തിയത് കൊണ്ട് ഇന്ന് ഫോർട്ട് കൊച്ചിക്കാരൻ നേരത്തെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ 4 മണി പലഹാരം ചായക്കൊപ്പം കഴിക്കാൻ നല്ല ചൂടുള്ള മുളക് ബജിയാണ് ഉള്ളത്. ഇത് 3:53 അയച്ചതാണ്. അപ്പൊ ഓർത്തോണം, റേഡിയോ കഫേക്ക് വേണ്ടിട്ട് അദ്ദേഹം അയച്ചതാണ്. ചമ്മി അവിടെ ഇരിക്കുന്നുണ്ട്.
2: രണ്ട് ചമ്മല്, ഒന്ന് റേഡിയോ കഫേ അല്ല, രണ്ട് ദീപ മാത്രല്ല
1: അമൃതയുണ്ട്. അതാണ്
2: ഞങ്ങൾ എന്നിട്ട് അമൃത എന്നോട് വെച്ച് ഇതെങ്ങനെ ജയങ്കരേട്ടൻ അറിയാം. ഞാൻ പറഞ്ഞു ജയങ്കരേട്ടൻ മറ്റേ അവിടെ ഇരുന്ന് അങ്ങ് ഗസ് ചെയ്യുന്നതാണ്, ഇന്ന് ആരായിരിക്കും എന്നൊക്കെ ഉള്ളത്.
1: അതെ, പിന്നെ ദീപ, അമൃത, ഞാനും ഉണ്ട്, സാനി പീറ്റർ,
2: നമ്മുടെ ജയങ്കരേട്ടൻ ഫ്രണ്ട്.
1: അതെ അതെ,
2: സാനി ചേച്ചി.
1: അതെ, പിന്നെ ഗുഡ് ഈവനിങ് മാക് ഫാസ്റ്റ്, മാഗി ജോർജ് വൈപ്പീൻ, മാഗി ചേച്ചിയുണ്ട്. സലിൽ കുമാർ ഒരു നമസ്തേ അയച്ചിട്ടുണ്ട് കേട്ടോ.
2: സലിലേട്ടൻ, ഓക്കെ. അപ്പൊ ഇത്രയും പേരാണ് റീവൈൻഡിൽ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്
1: മഴ? എന്തോ മഴയാ ദീപേ
2: ഇന്ന്. ശരിക്കും മഴ, പിന്നെ ഒരു കട്ടൻ ചായ അല്ലേ ജോൺസൺ മാസ്റ്റർ.
1: ഇനി കഴിഞ്ഞ ദിവസം ഇത് ഞാൻ പറഞ്ഞിട്ട്
2: തെറ്റിപ്പോയി.
1: അന്ന് ഇതുപോലെ എന്തോ എനിക്ക് അവിടെ കിട്ടും. ആ ഒരു നമുക്കൊരു ഫ്ലോ ഉണ്ടല്ലോ അതിന്, ഇതേപോലെ തന്നെ എവിടെയോ എന്തോ ഒരു കഞ്ഞി.
2: അതെന്താണെന്നറിയോ, ഞാൻ ശരിക്കും പറയാൻ വന്നത് അതൊന്നും അല്ല. മഴ എന്ന് പറഞ്ഞിട്ട് ഞാൻ മഴയത്ത് എത്തി എന്നൊക്കെ പറഞ്ഞ അമൃത എന്തോ ഒരു കുറ്റം പറയാനായിട്ട് ഞാൻ വന്നതാണ്.
1: അവൾ ഈ പാവത്തിന് കുറ്റം പറയുകയാണ്.
2: അതെ, എനിക്ക് പക്ഷേ എന്താ പറയണ്ടെന്ന് ഒരുപാടുള്ളത് കൊണ്ടേ ഏത് കുറ്റം പറയണെന്ന് അറിയാൻ വയ്യാണ്ടായിപ്പോയി. അപ്പൊ പിന്നെ നേരെ കട്ടൻ ചായയും ജോൺസൺ മാസ്റ്ററും.
1: മഴ, കട്ടൻ ചായ, ജോൺസൺ മാസ്റ്റർ.
2: അതെ അതെ, അപ്പൊ അതിലേക്ക് അങ്ങ് പോയി. അപ്പൊ ഇന്ന് നമ്മളുടെ വൈകുന്നേരം, അതായത് മഴ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് എപ്പോഴും നൊസ്റ്റു ആണ് അല്ലെ.
1: എന്നാ ഞാൻ എന്റെ ഒരു സ്വീറ്റ് ഡ്രീംസ് ഇടട്ടെ.
2: വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ എല്ലാരും ഉറങ്ങിപ്പോവും. അപ്പൊ അതുകൊണ്ട് മഴ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഗ്രീറ്റിംഗ് കാർഡ്സ് എല്ലാം നാരായണൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ മഴ എന്തോ ബുദ്ധിമുട്ടാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ നാരായണൻ ചേട്ടൻ ആരാ പറഞ്ഞത് ബുദ്ധിമുട്ടാണെന്ന്? മഴയാണ് ഏറ്റവും നല്ലത് അകത്തിരിക്കുന്നവർക്ക്,
1: ഉള്ളിലെ ആ ഒരു
2: അകത്തിരിക്കുന്നവർക്ക്. അപ്പൊ ശരിയാ, ഞാൻ ചിന്തിക്കുമ്പോ അകത്തിരിക്കുന്നവർക്ക് മഴ ഭയങ്കര നല്ലതാ. നമ്മളിപ്പോ അകത്തിരിക്കും, നമ്മൾ ഇന്നും ഫുള്ള് അകത്തിരിക്കുകയാണെങ്കിൽ മഴ പെയ്തോട്ടെ, മഴ പെയ്തോട്ടെ, ഇങ്ങനെ
1: പെയ്തോണ്ട്.
2: ഇപ്പൊ വെയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കിയിരിക്കോ?
1: സത്യം കേട്ടോ.
2: അപ്പൊ അതിന്റെ കൂട്ടത്തില് മുളക് ബജിയോ ജയങ്കരേട്ടൻ അവിടെ കഴിക്കുന്ന സവാള വടയോ
1: എന്തെങ്കിലുമൊക്കെ നല്ല ചൂടോടുകൂടി ഇങ്ങനെ കിട്ടുകയും കൂടെ ചെയ്താൽ പിന്നെ പറയണ്ട. പോയാലോ? ശരി, എന്നാലേ എല്ലാവർക്കും ഒന്ന. റാണി ചേച്ചി ഇട്ടിരിക്കുന്നു, ഞാൻ ചമ്മിയില്ല അമൃത ദീപ. കഴിഞ്ഞ പ്രാവശ്യം ചമ്മിയതാണ് റാണി വർഗീസ് ചേരാനല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കും, ശ്രദ്ധിച്ചിരുന്നിട്ട് മാത്രമേ
2: റാണി വർഗീസ്
1: ചേരാനല്ലോ.
2: ചെറുതായിട്ടൊന്ന് സ്ലിപ്പ്, ഞാനതിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു.
1: ഞാനതെങ്ങനെങ്കിലൊക്കെ ഒന്ന് പാച്ചപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ അതിനെ കുഴിച്ച് തോണ്ടി അതിനെ വീണ്ടും റീപോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് നമ്മുടെ ആർ ജെ ദീപ. കണ്ടു, ഈ കുട്ടിക്ക് എപ്പോഴും എന്റെ കുറ്റങ്ങളെ ഉള്ളു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സുഹൃത്തുക്കളെ? എന്നെ കുറിച്ച് നല്ലതല്ലേ ഉള്ളൂ അല്ലേ?
2: ഇത് ഇതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ഇപ്പൊ നടത്തിയത്. കാരണം അപ്പൊ എല്ലാരും പറയും അമൃത കരയുണ്ട്, അമൃത ഞങ്ങളുണ്ട് അമൃതയുടെ കൂടെ.
1: അവിടെ അവൾ എനിക്ക് പാര പണിയുന്ന കേട്ടോ.
2: അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ. അതെ, കരഞ്ഞത് മതി. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു പാട്ട് കേട്ടോ. ഇന്ന് ആരുടെയാന്ന് പറഞ്ഞിട്ട് പോവാ അല്ലേ?
1: അത് മതി, അത് പറഞ്ഞിട്ട് പോ.
2: ഇന്ന് നമ്മുടെ അയനിക്കോടുള്ള സുലൈ ചേട്ടൻ.
1: അപ്പൊ നമ്മുടെ സുലൈ ചേട്ടന്റെ കത്താണ്,
2: സുലൈ ചേട്ടന്റെ റിമൈൻഡ് ആണ്, കുറച്ചധികം ഉണ്ട് സുലൈ ചേട്ടൻ. അപ്പൊ നമുക്ക് തുടങ്ങി വെക്കണോ അതോ നമുക്ക് പാട്ട് കേട്ടിട്ട്?
1: നമുക്കൊരു പാട്ട് കേട്ടിട്ട്
2: കേട്ടിട്ട് തുടങ്ങാം അല്ലേ? അതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് കുറച്ച് നിർത്താണ്ട് അങ്ങ്
1: പോവാം.
2: അപ്പൊ എന്തായാലും എല്ലാവരെയും ഞങ്ങൾ പാട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഈ പാട്ട് കേട്ട് വരുന്ന കുറെ മഹാന്മാരും മഹതികളൊക്കെ ഉണ്ട്. പാട്ടിട്ടാലേ വരൂ,
1: വരുള്ളൂ. അവർക്ക് ഇങ്ങനെ ഡാൻസ് എൻട്രി സോങ്
2: വേണ്ടിട്ട്. ഒരു എൻട്രി സോങ് നല്ലതാണോ? നല്ലതാണോ?
1: നല്ല സൂപ്പർ പാട്ടാണ്.
2: അപ്പൊ സൂപ്പർ പാട്ടിടാം.
1: കേട്ടുകൊണ്ടേയിരിക്കൂ
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: എനിക്ക് സൗണ്ട് ഇല്ല കേട്ടോ, എനിക്ക് സൗണ്ട് ഇല്ല.
2: ഇപ്പോഴോ ഓക്കെ ആണോ, സെറ്റ് ആണോ? ഓക്കെ പറഞ്ഞു.
1: അപ്പൊ എന്തായാലും നമ്മള് റീവൈൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സുലൈ ചേട്ടന്റെ ഒരു യാത്രയെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് തുടക്കം മാത്രമേ വായിച്ചു നോക്കിയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം.
2: ഓക്കെ.
1: ഹായ് അമൃത ആൻഡ് ദീപ, പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം. യാത്രകൾ ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് യാത്ര. എന്നാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും കുറവുള്ളതും യാത്രയാണ്. കേരളത്തിൽ ഇടുക്കി പത്തനംതിട്ട ഒഴികെയുള്ള എല്ലാ ജില്ലകളിൽ കൂടിയും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അത് ശരി, കാരണം ആദ്യം പറഞ്ഞു ഏറ്റവും കുറവുള്ളതും യാത്രയാണെന്ന്. പക്ഷെ ഈ രണ്ട് ജില്ലകളിലൂടെയുള്ള ബാക്കി എല്ലാ യാത്രകളും
2: നടത്തിയിട്ടുണ്ട്.
1: ഓരോ നാട്ടിലൂടെയും യാത്ര ചെയ്യുമ്പോഴാണ് ഓരോ നാട്ടിലെയും സംസ്കാരം, ഭക്ഷണ രീതി, ആളുകളുടെ സ്വഭാവം എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുക. ഒരു ഉദാഹരണത്തിന്, മലപ്പുറത്ത് ഒരാളോട് ഒരു വഴി ചോദിച്ചാൽ അയാൾക്ക് പോവേണ്ട സ്ഥലം വരെ റോഡിന് എത്ര വളവുണ്ട്, കയറ്റവും ഇറക്കവും ഉണ്ട് തുടങ്ങി വഴി ചോദിച്ച ആൾക്ക് എത്തേണ്ട സ്ഥലം വരെയുള്ള ഇലക്ട്രിക് പോസ്റ്റിന്റെ എണ്ണം വരെ
2: പറഞ്ഞുതരും.
1: അതാണ് അവിടുത്തെ പ്രത്യേകത. എന്നാൽ ഇത് തെക്കൻ ജില്ലയിലാണെങ്കിൽ അങ്ങനെയല്ല. ചിലർ നമ്മെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് മിണ്ടാതെ പോകും. ചിലർ എന്തോ ആംഗ്യം കാണിച്ച് എന്തൊക്കെയോ പെറുപെറുക്കും. എല്ലാവരും അങ്ങനെയാണെന്നല്ല എന്റെ അനുഭവമാണ് പറഞ്ഞത്. നല്ല ആൾക്കാരും കാണും. അങ്ങനെ ഒരു ഉദാഹരണം ഉണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ അമ്പലപ്പുഴയിലാണെന്ന് കരുതുക.
2: നമ്മൾ ഉദാഹരണം കഴിയുമ്പോ എനിക്ക് ഉദാഹരണമുണ്ട് കേട്ടോ.
1: നമ്മൾ ഉടനെ നമ്മുടെ അർജ ദീപയെ വിളിക്കും. ദീപ വന്ന് നമുക്ക് എവിടെയാണോ പോവേണ്ടത് അവിടെ സ്വന്തം ചിലവിൽ വണ്ടി വിളിച്ച് നമ്മെ അവിടെ കൊണ്ടു ചെന്നാക്കിയിട്ടേ പിന്നെ വിശ്രമിക്കൂ. നല്ല തെറ്റിദ്ധാരണ
2: ഇത്. ഇത് അതെ അതെ അതാ എനിക്ക് ഇതേ എനിക്ക് ഞാൻ ഈ റിവൈൻഡിനില്ല, ഞാൻ ഇറങ്ങി പോവാ.
1: ഇത് ഇത് പറയുമ്പോ അമൃതയ്ക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ട്. അമൃത എന്റെ വീട്ടിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അമൃത കാരണം വിളിച്ചു ചോദിച്ചാൽ ഞാൻ വഴി പറഞ്ഞു കൊടുക്കത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട്
2: ഞാൻ ചോദിച്ചു ചോദിച്ചു പോയി സുഹൃത്തുക്കളെ.
1: ഞാൻ എപ്പോഴൊക്കെയോ പറഞ്ഞ എന്തൊക്കെയോ വെച്ചിട്ട് അവൾ ആരുടെക്കെയോ ചോദിച്ചിട്ട് വീട്ടിൽ വന്ന് കേറിയിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ചെന്ന് വീട്ടിൽ ചെന്നപ്പോഴേക്കും വീട്ടിൽ ചെന്ന് എനിക്ക് തോന്നുന്നു മോന്റെ ബർത്ത്ഡേ
2: അല്ലേ ആ
1: സമയത്താണ്. ഞാൻ എന്നിട്ട് പിന്നെ എന്താ ഇറങ്ങി വന്നപ്പോ ദോ നിക്കുന്നു അമൃത.
2: ഞങ്ങള് വാദിക്കുന്നത് സതീർത്ഥയാ സതീർത്ഥയാ എന്ന് വിളിച്ചിട്ടുണ്ട്. സതീർത്ഥയോ
1: ഒരു വാക്ക് നിനക്ക് പറയാൻ എല്ലാവരും.
2: അങ്ങനെയാണെങ്കിൽ അവര് ആ വീട് ഉൾപ്പെടെ അവൾ അവിടെ നിന്ന് മാറ്റിയേനെ. അതുകൊണ്ട് ഞങ്ങൾ അപ്പൊ സുനൈച്ചേട്ടാ
1: വിചാരിക്കരുത്. ഇനിയിപ്പോ അതിപ്പോ ആർ ജെ അമൃതയാണെങ്കിലും അങ്ങനെ തന്നെ ഒരിക്കലും അല്ല കേട്ടോ, അങ്ങനെ ഒന്നും അല്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ ആരും മാക്ഫാസ്റ്റിന്റെ ശ്രോതാക്കളല്ല, ഈ പറഞ്ഞവരാരും റേഡിയോ ശ്രോതാക്കളല്ല. അതുപോലെയാണ് ഭക്ഷണവും. അപ്പൊ ഇനി സ്ഥലത്തിന്റെ കാര്യം അങ്ങനെയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ ഓരോരുത്തരോട് വഴി ചോദിക്കുമ്പോൾ ഓരോ രീതിയിലാണ് അവർ
2: വഴി പറയുന്നത്.
1: അതുപോലെയാണ് ഭക്ഷണവും. ഒരിക്കൽ ഞാനും എന്റെ ചില സുഹൃത്തുക്കളും തിരുവനന്തപുരത്തൊരു ഹോട്ടലിൽ കയറി. രാവിലെ ഒരു 10 മണിക്കാണ്. കേരളത്തിന്റെ ദേശീയ ഭക്ഷണമായ പൊറോട്ട കഴിക്കണം എന്ന് കരുതിയാണ് കയറിയത്. ഹോട്ടൽ ജീവനക്കാരൻ കൊണ്ടുവച്ച പൊറോട്ട കണ്ട് ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി. കാര്യം നമ്മുടെ മലബാറിലെ പൊറോട്ട പോലെ അല്ല ഇത്. ഒരു ചെറിയ പപ്പടത്തിന്റെ അത്ര വലുപ്പമുള്ള നല്ല കട്ടിയുള്ള ഒരു സാധനം. മലബാറിൽ പൊറോട്ട നല്ല വലുപ്പം കാണും. മാത്രമല്ല ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചാൽ ചുറ്റഴിഞ്ഞു പോരുകയും ചെയ്യും. അപ്പോ ആ ഒരു തരത്തിലുള്ള പൊറോട്ടയാണ് നമ്മുടെ മലബാറിലുള്ള പൊറോട്ട. അപ്പൊ അതുകൊണ്ടാണ് മുഖത്തോട് മുഖം നോക്കി ഇരുന്നത്. ഈ പൊറോട്ട ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, ഇതല്ലാതെ വേറെ എന്താണുള്ളത് എന്ന് ഞങ്ങൾ ചോദിച്ചു. ദോശ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കഴിച്ചു. നമ്മുടെ എല്ലാ ഹോട്ടലിലും അങ്ങനെയാണോ എന്നറിയില്ല. ഞാൻ ചെയ്ത യാത്രകൾ അധികവും ബസ്സിലാണ്. എന്നാൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആസ്വാദനം ബസ്സിൽ കിട്ടില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കുറെ മനോഹരമായ കാഴ്ചയുണ്ട്. കടൽ പോലെ പരന്നു കിടക്കുന്ന വയലുകൾ, അതിൽ ആടുകളും കന്നുകാലികളും മേഞ്ഞു നടക്കുന്നു, കുട്ടികൾ ആർത്തുല്ലസിച്ച് കളിച്ചു നടക്കുന്നു. അങ്ങനെ മനോഹരമായ ഗ്രാമീണ കാഴ്ചകൾ കാണാം. അങ്ങ് ദൂരെ ചെറിയ കുന്നുകളും മലകളും ഇടയ്ക്ക് ചെറിയ വീടുകളും കാണാം. ഗൃഹാതുരമായ കാഴ്ചകൾ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ ഇറങ്ങി കുറേ നേരം അവിടെ നിൽക്കാൻ തോന്നും. ഓരോ കാഴ്ചകൾ അങ്ങനെ മറഞ്ഞു പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരോ അവിടെ ഉള്ളതുപോലെ തോന്നും. ഈ അനുഭവം ബസ്സിലെ യാത്ര ചെയ്യുമ്പോൾ കിട്ടില്ല. അത് ശരിയാണ്, ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് നമുക്കൊരു വല്ലാത്ത നല്ലൊരു നമുക്കിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടു
2: പോകാം.
1: അപ്പൊ യാത്രയാണല്ലോ നമ്മുടെ വിഷയം. ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് വയനാടിന്റെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച്. പക്ഷെ ഒരിക്കലും അവിടെ പോകാൻ അവസരം കിട്ടിയില്ല. അവിടേക്ക് പോവേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. പിന്നെ അവിടെ കാണാൻ വേണ്ടി പോവാനുള്ള സാമ്പത്തിക പ്രശ്നവും അങ്ങനെ വയനാട് പോകാനുള്ള ആ മോഹം മനസ്സിന്റെ ഒരു മൂലയിൽ മൂടി വെച്ചു. നമ്മുടെ സിറാജിനെ വിളിച്ചാ പോരെ?
2: അതെ, സിറാജ്
1: വന്ന ലോറിയിൽ പൊക്കിക്കൊണ്ട് പോകും അല്ലേ?
2: അതെ,
1: അതാണ്. അങ്ങനെ ഇരിക്കെയാണ് സുൽത്താൻ ബത്തേരിയിൽ ഒരു കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിനെ നേരിൽ കാണുവാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വയനാട് പോവാൻ തീരുമാനിച്ചു. പോവാൻ തീരുമാനിച്ച ആ ദിവസം മുതൽ പിന്നെ ഊണിലും ഉറക്കത്തിലും അത് മാത്രമായി ചിന്ത. ഇതൊക്കെ കേട്ടാ തോന്നും പോകുന്നത് അമേരിക്കയിലാണെന്ന്, വയനാട് വരെയാണ് പോകുന്നത്. അങ്ങനെ വയനാട് പോകാൻ തീരുമാനിച്ച ആ ദിവസം വന്നു. രാവിലെ 7:25 ഒരു KSRTC ഉണ്ട്. അതിൽ പോവാൻ കുളിച്ചൊരുങ്ങി ഞാനും എന്റെ സുഹൃത്തും കൂടി 7 മണിക്ക് തന്നെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു. ബസ് 7:25 ഞങ്ങൾ നേരത്തെ തന്നെ സ്റ്റോപ്പിൽ പോയി നിന്നു. ഇനി ബസ് ഇന്ന് കുറച്ച് നേരത്തെ വന്നാലോ? പക്ഷേ ബസ് വന്നില്ല. മാത്രമല്ല അന്ന് എത്രയായിട്ടും 7:25 കുറേ സമയം വേണ്ടി വന്നു. ആ ബസിന്റെ ഡ്രൈവറെ കുറേ പ്രാഗി. ഇയാൾക്ക് എന്താ കുറച്ച് നേരത്തെ വന്നുകൂടെ, കുറച്ച് സ്പീഡിൽ വണ്ടി ഓടിച്ചൂടെ എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. 7:25 ബസ് വരുന്നത് കുറച്ച് ദൂരെ നിന്ന് തന്നെ ഞാൻ കണ്ടു. ആ ബസ് എത്രയോ തവണ അതിലെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ ആ ബസ് വരുന്നത് കാണുമ്പോൾ എന്തൊരു മനോഹരമാണ് ആ ബസ് എന്ന് തോന്നി. ബസ് നിർത്തിയ ഉടനെ ഞാനും എന്റെ സുഹൃത്തും ഓടിക്കേറി. കണ്ടക്ടർ ചോദിക്കും മുന്നേ കുറച്ച് നല്ല ശബ്ദത്തിൽ ഞാൻ പറഞ്ഞു, 2 ബത്തേരി. നമ്മൾ മെല്ലെ പറഞ്ഞ മറ്റുള്ള യാത്രക്കാർ കേൾക്കില്ല, അപ്പൊ അവർക്കറിയില്ലല്ലോ ഞങ്ങൾ ബത്തേരിയിലേക്കാണെന്ന്. എന്തൊക്കെ നല്ല ആചാരങ്ങളല്ലേ. അതിനുവേണ്ടിയാണ് ഉറക്കെ പറഞ്ഞത്. ബസ് വണ്ടൂർ നിലമ്പൂർ ചുങ്കത്തറ എടക്കരയും പിന്നിട്ട് വഴിക്കടവിലെത്തി കുറച്ച് സമയം അവിടെ നിൽക്കും. ഇനി നാടുകാണി ചുരമാണ്. വഴിക്കടവിൽ പലതവണ വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നാടുകാണി ചുരം കണ്ടിട്ടില്ല. നാടുകാണി മാത്രമല്ല, ഒറ്റ ചുരവും നേരിൽ കാണുകയോ അതിലൂടെ യാത്ര ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ചുരത്തിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നു. ഞാൻ നല്ല സന്തോഷത്തിലാണ്.
2: ഓഹോ,
1: ചുരം കയറാൻ പോവാണ്, അതിന്റെ ഒരു സന്തോഷമാണ്. എന്നാലും ആ KSRTC കയറിയിട്ട് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിട്ട് ബത്തേരി എന്ന ടിക്കറ്റ് എടുത്ത സുലൈച്ചേട്ടൻ. കാരണം വയനാട് ബത്തേരിയിലോട്ട് പോവാണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ
2: ലക്ഷ്യം.
1: അത് അത് നമ്മളുടെ ഒരു ഇതാണല്ലേ. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നമ്മളിങ്ങനെ മറ്റുള്ളവര് കേൾക്കാൻ വേണ്ടിട്ട് നമ്മള് പറയും, ഞാൻ അവിടെ
2: പോവാണേ.
1: സന്തോഷം, ഒരു കുട്ടിത്തമാണ് ആ സമയത്ത് നമ്മുടെ സുലൈച്ചേട്ടന്. അപ്പൊ വയനാട് ചുരം കയറട്ടെ. ചുരം കയറുന്ന സമയത്ത് ഒരു പാട്ട് കേട്ടാലോ,
2: നമുക്കൊരു നല്ലൊരു പാട്ട് അങ്ങോട്ട് കേറട്ടെ.
1: ചുരം കയറി എന്തായാലും പോവും.
2: അതെ, അതുപോലെ നല്ലൊരു പാട്ടാണ് വരുന്നത്. അത്രയും ആ ഒരു ഫീലും എനർജിയും ഒക്കെ തരുന്നേ.
1: ചുരം കയറ്റാൻ പോവാണോ?
2: പിന്നെ കയറാൻ പോവാ, നമ്മളിവിടെ കയറാൻ പോവാ.
1: ശരി, ആയിക്കോട്ടെ, തട്ടിക്കോ.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിന് ഇരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 FM
1: അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാ. പാട്ട് കേൾക്കുമ്പോ തന്നെ വല്ലാത്തൊരു മൂഡും ഫീലും ഒക്കെ അല്ലേ ദീപ?
2: ചുരം കേറി ഇറങ്ങി
1: ഇറങ്ങി ഇറങ്ങി ഇറങ്ങി ഇറങ്ങി
2: നമ്മൾ ഇറങ്ങി, പക്ഷെ സുലൈച്ചേട്ടൻ
1: കേറുന്നതേ ഉള്ളൂ. അതെ അതെ.
2: അപ്പൊ അങ്ങനെ സുലൈച്ചേട്ടന്റെ റീവൈൻഡ് നമ്മളിങ്ങനെ ഒരു യാത്രയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചുരം ചുരത്തിലൂടെ പോകുന്ന ഒരു ചുരം എന്റെ എനിക്ക് ഇത്തിരി ബീജം തരും എന്നാലേ എനിക്ക് ഫീൽ കിട്ടുള്ളൂ. കുട്ടി തീരെ എന്റെ അമ്മേ തീരെ ശരിയല്ല കേട്ടോ, കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്നതാണ് ശരിയല്ല. അങ്ങനെ ചുരത്തിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നു. എന്താ ഇത്? എവിടുന്ന കൈമുട്ടിയതാണോ?
1: അല്ല,
2: അമൃത ചിരിച്ചതാ കേട്ടോ. പ്രിയ ശ്രോതാക്കളെ, ഇതാണ് അമൃത കാർത്തിക്കയുടെ യഥാർത്ഥ ചിരി.
1: പറഞ്ഞു
2: അങ്ങനെ ചുരത്തിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നു. ഞാൻ നല്ല സന്തോഷത്തിലാണ്. അരെ, ഞാനല്ല, സുലൈച്ചേട്ടൻ. ബസ് ചൂരം
1: ചൂരവോ,
2: ബസ് ചുരം കയറാൻ തുടങ്ങി. മുക്കിയും മൂളിയും മെല്ലെ ഓരോ കയറ്റങ്ങൾ കയറി ബസ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ചുരത്തിലെ പ്രകൃതി ആസ്വദിച്ചു കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതിന്റെ അപ്പുറം തമിഴ്നാടാണ്. എന്റെ സന്തോഷം ഇരട്ടിയായി. കാര്യം, ഇന്ന് വരെ കേരളത്തിന് വെളിയിൽ ഞാൻ എവിടെയും പോയിട്ടില്ല. ആദ്യമായി മറ്റൊരു സംസ്ഥാനത്തു കൂടി യാത്ര ചെയ്യാൻ പോവുകയാണ്. ചെക്ക് പോസ്റ്റ് കടന്നതും അതുവരെ ഉണ്ടായിരുന്ന കാലാവസ്ഥ ഒന്ന് മാറിയ പോലെ. കാര്യം തമിഴ്നാടാണല്ലോ. ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി. എങ്ങോട്ടേക്കാന്നറിയോ?
1: എങ്ങോട്ടാ?
2: നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക്.
1: ഓ

0: അത് തന്നെ. അങ്ങനെ തിരിഞ്ഞു നോക്കി നമ്മുടെ സുലൈ ചേട്ടൻ. ബസ് ഗൂഡല്ലൂർ ടൗണിലെത്തി. ഡ്രൈവർ പറഞ്ഞു, ഇവിടെ നിന്ന് 20 മിനിറ്റ് കഴിഞ്ഞേ പോവുകയുള്ളൂ, ആർക്കെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം. കൊറേ ആളുകൾ ഭക്ഷണം കഴിക്കാൻ പോയി, ഞാനും എന്റെ സുഹൃത്തും പോയില്ല. സത്യത്തിൽ വീട്ടിൽ നിന്ന് ഒരു കട്ടൻ ചായ മാത്രമേ ഞങ്ങൾ കഴിച്ചിരുന്നുള്ളൂ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ വയനാടിന്റെ പ്രകൃതി സൗന്ദര്യത്തിൽ അലിയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ വിശപ്പ് തോന്നിയില്ല, ദാഹവുമില്ല,
1: അവർ എക്സൈറ്റ്മെന്റും. അത് കാരണമേ
0: നമ്മൾ ആരെങ്കിലാണ് ചത്തേനെ, കാരണം ഈ ചുരമൊക്കെ കയറി വെറും കട്ടൻ ചായ
1: തലപോലും പൊങ്ങത്തില്ലല്ലോ ചുരം കയറി കഴിയുമ്പോഴേ.
0: അതെ, അങ്ങനെ പറഞ്ഞ സമയമായി. ബസ് ബത്തേരിയിലേക്ക് പ്രയാണം തുടങ്ങി. ഞാനൊന്ന് റെഡിയായിട്ടൊക്കെ ഇരുന്നു, സെറ്റായി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ ചില കുന്നിൻ മുകളിൽ ചെറിയ ചെടികൾ കാണാം. അത് തേയിലച്ചെടിയാകുമെന്നും ഇനി അല്പം കൂടി കഴിഞ്ഞാൽ അതൊക്കെ അടുത്ത് കാണാൻ പറ്റുമെന്നും ചിന്തിച്ച് ഞാനിരുന്നു. പെട്ടെന്നാണ് ബസ് ഒരു വലിയ ഖട്ടർ ചാടിയത്. ആരുടെയോ ഭാഗ്യം കണ്ട് തല ബസ്സിലടിച്ച് പൊട്ടിയില്ല എന്ന് മാത്രം. ഉടനെ അടുത്ത കുഴിയിൽ. അതോടെ ഒരു കാര്യം ഉറപ്പായി, ഈ റോഡ് വലിയ കുണ്ടും കുഴിയും നിറഞ്ഞ ദുർഘടം പിടിച്ച ഒരു
1: വഴിയാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്നത്.
0: അതോടെ ഒരു കാര്യം ഉറപ്പിച്ചു, പുറത്തെ സൗന്ദര്യം കണ്ടിരുന്നാൽ വീട്ടിൽ ചെല്ലുമ്പോ ആരും നമ്മെ തിരിച്ചറിയില്ല. കാര്യം തലയുണ്ടെങ്കിലല്ലേ അവർക്ക് നമ്മളെ
1: മനസ്സിലാവൂ. ഞാൻ പക്ഷെ ആ ചിരി മാറിപ്പോയി.
0: അതോടെ ഒരു കാര്യം തീരുമാനിച്ചു, പുറത്തെ കാഴ്ച ഒഴിവാക്കി തല പോകാതിരിക്കാൻ ബസ്സിൽ മുറുകെ പിടിച്ച് ശ്രദ്ധയോടെ ഇരിക്കാം. ബസ് അങ്ങനെ ഓരോ കുഴിയിൽ ചാടിയും കേറിയും മുന്നോട്ട് പോകുമ്പോൾ അഹങ്കാരം പിടിച്ച് കട്ടൻ ചായയും കുടിച്ച് വിശപ്പുണ്ടായിട്ടും
1: കഴിക്കാതിരുന്ന
0: സുലൈ ചേട്ടന് അതുവരെ ഇല്ലാതിരുന്ന വിശപ്പ് പൂർവാധികം ശക്തിയോടെ ആക്രമിക്കാൻ തുടങ്ങി. പിന്നെ ഒറ്റ ചിന്ത മാത്രം, സൗന്ദര്യം ഒന്നും ഇല്ല, ഈ ബസ് അത്രയും വേഗം ഒന്ന് ബത്തേരിയിൽ എത്തിയെങ്കിലും
1: എനിക്ക് തേയിലയും വേണ്ട, തേയിലത്തോട്ടം
0: ഈ കുണ്ടും കുഴിയൊക്കെ ഒന്ന് കടന്നു കിട്ടി എന്തെങ്കിലും ഒന്ന് കഴിച്ചാ മതിയായിരുന്നു.
1: അതുവരെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന ആളാ,
0: ആസ്വാദനമായിരുന്നു. ബസ് പിന്നെയും ഓരോ കുഴിയിൽ ചാടിയും കയറിയും ഒരു വിധത്തിൽ അവിടെ എത്തിയപ്പോൾ സമയം 1:15. രാവിലെ വെറും ഒരു കട്ടൻ ചായ കുടിച്ച് 7:25 കയറിയതാണ് ബസ്സിൽ. അതുകൊണ്ട് തന്നെ വയറിനകത്തുള്ള സകല ജീവജാലങ്ങളും അവിടെ കടുപിടിയാണ്. കാര്യം അവരും പട്ടിണിയാണല്ലോ. ബസ്സിൽ നിന്നിറങ്ങി ആദ്യം നോക്കിയത് ഒരു ഹോട്ടലാണ്, അല്ലാതെ
1: തേയിലത്തോട്ടം. ഞാൻ ദൂരെ നിന്ന് കണ്ട തേയിലത്തോട്ടത്തെ ഒന്നും എനിക്കിനി കാണാനും വേണ്ട.
0: തേയില പിടിക്കണം, തേയിലത്തോട്ടം കാണണം എന്നൊക്കെ പറഞ്ഞു സുലൈ ചേട്ടൻ നേരെ നോക്കിയത് ഹോട്ടലാ. പക്ഷേ അവിടെ ഒറ്റ ഹോട്ടലോ കൂൾ ബാറോ തുറന്ന് കണ്ടില്ല, എല്ലാം അടഞ്ഞു കിടക്കുന്നു. അവിടെ കണ്ട ഒരു ചേട്ടനോട് കാര്യം തിരക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ന് കേരളത്തിൽ ഹോട്ടൽ കൂൾ ബാർ ബേക്കറി അസോസിയേഷൻ സമരമാണ്. എന്തിനാണ് സമരമെന്നൊന്നും ചോദിച്ചില്ല, കാരണം അതിന് പ്രത്യേകിച്ചൊരു കാരണവും വേണ്ട. കേരളത്തിൽ ആർക്കെപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് ഹർത്താലും സമരവും. വേണമെങ്കിൽ നമുക്ക് നാളെ കേരളത്തിൽ റേഡിയോ ശ്രോതാക്കൾ ഹർത്താൽ നടത്തുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ മതി, പിന്നെ ആരും കട തുറക്കില്ല.
1: സാറേ വണ്ടി ഒന്ന് തിരിച്ചു വിടാൻ പറ്റുമോ?
0: ഒരു കാര്യം മനസ്സിലായി, ഇന്ന് പട്ടിണി തന്നെ. ഏതെങ്കിലും തേയിലത്തോട്ടത്തിൽ കയറി തേയില പറിച്ചെങ്കിലും അല്ലേ, അങ്ങനെയെങ്കിലും പട്ടിണി മാറ്റാമായിരുന്നു.
1: അതെങ്ങനെ ദീപേ ഒന്ന് പറഞ്ഞുതരൂ,
0: കാരണം ആ ഉത്സാഹം അതായിരുന്നല്ലോ. അപ്പൊ ഞാനൊരു ഒരു അവിടെ ഒരു കഥ മെനഞ്ഞേ ഉള്ളൂ.
1: എങ്ങനെ ദീപേ? അത്
0: തേയിലത്തോട്ടത്തിൽ നിന്ന് തേയില പറിക്കുക, തേയില കഴിക്കുക.
1: പറഞ്ഞു
0: അതന്നെ. ഒരു കാര്യം മനസ്സിലായി, ഇന്ന് പട്ടിണി തന്നെ. കേരളത്തിലെ മുഴുവൻ ഹോട്ടൽ മുതലാളിമാരെയും എനിക്കറിയാവുന്ന എല്ലാത്തരെയും ഞാൻ 1000 തവണ മനസ്സുകൊണ്ട് വിളിച്ചു. ഞങ്ങളുടെ സുഹൃത്ത് ജോലി ചെയ്യുന്ന കോളേജിലേക്ക് നടക്കാൻ തുടങ്ങി. ഏതാനും വാരം മാത്രം നടന്നപ്പോൾ അവിടെ ഒരു ഹോട്ടലിന്റെ ബോർഡ് കണ്ടു. അതിന്റെ മുൻഭാഗം 80% അടച്ചിട്ടുണ്ട്. തുറന്നു കിടക്കുന്ന ചെറിയ ഭാഗം വഴി ഞങ്ങൾ അതിനുള്ളിൽ നുഴഞ്ഞു കയറി. അപ്പോ ഒരു കാര്യം മനസ്സിലായി, എന്തോ ആവശ്യത്തിന് വേണ്ടി കേരളത്തിൽ ഹോട്ടൽ ഹർത്താൽ നടത്തുന്നു. ആ കൂട്ടത്തിലെ ഒരു കരിങ്കാലി മുൻഭാഗം അടച്ചിട്ട് ഉള്ളിൽ കച്ചവടം നടത്തുന്നു. അങ്ങനെയുണ്ട് ഹർത്താൽ നടത്തുന്ന സമയത്ത് ചില ആൾക്കാർ കട, അവർക്കും
1: ജീവിക്കണ്ടേ,
0: അതിനുള്ളിലാണെങ്കിൽ നിൽക്കാൻ പോലും സ്ഥലമില്ല. ഉള്ള സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളും അവിടെ നിന്നു. എന്താണ് കഴിക്കാനുള്ളത് എന്ന് ഹോട്ടൽ ജീവനക്കാരനോട് ചോദിച്ചു. കപ്പ ബിരിയാണി മാത്രമേ ഉള്ളൂ, അയാള് പറഞ്ഞു. ആ സമയത്ത് കപ്പ ബിരിയാണി അല്ല, കരിങ്കല്ല ബിരിയാണി വരെ കഴിക്കും, അതാണ് അവസ്ഥ. ഗതികെട്ടാൽ പുലി ചില്ലി ചിക്കനും ചപ്പാത്തിയും കഴിക്കുമെന്ന് പറഞ്ഞ പോലെ ഒരു ടൂ ഇടുന്നു അവിടെ.
1: വേണമെങ്കിൽ ഇടേണ്ടതായിരുന്നു.
0: പറഞ്ഞ പോലെ ഞങ്ങളും കപ്പ ബിരിയാണി കഴിച്ചു. അതിനു മുൻപും കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും രുചിയുള്ള കപ്പ ബിരിയാണി ആദ്യമായിട്ടാണ്. കപ്പ ബിരിയാണിയുടെ രുചി അറിയണമെങ്കിൽ ഒരു 6-7 മണിക്കൂർ പട്ടിണി കിടക്കണം, എന്നിട്ട് വേറെ ഒന്നും കിട്ടാനില്ലാത്ത അവസ്ഥ വേണം, അപ്പോൾ അറിയാം കപ്പ
1: ബിരിയാണിയുടെ
0: രുചി. അങ്ങനെ ഞങ്ങൾ സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ ഗൂഡല്ലൂർ വഴി പോവേണ്ട, താമരശ്ശേരി വഴി പോയാൽ മതി. അങ്ങനെ

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. മാറത്തനാസ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാക്ടിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ, പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
1: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോണാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗല്ല

0: കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ വി വി രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ള സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ വി വി രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ രണ്ടു തവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ, ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചിമ്മാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തുരുളുമ്പോൾ 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 100 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6 ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ മമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡേ വെർദെ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നമായി എത്തുന്നു.
0: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 വരെ ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനി ദയാനന്ദ്, തരുൺ മന്നേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ശിഥില ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നെക്ക് ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Radio Macross 90.4 Time Check
3: 7 o'clock.

ഹലോ, ഹായ്, നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാവരും പാട്ട് കേൾക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ തയ്യാറെടുപ്പ് നടത്തുമല്ലേ? കാരണം നമുക്കറിയാം ഇന്ന കാര്യം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അടുത്തത് ഇതാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പ്. നമ്മൾ കുറച്ച് പേര് എല്ലാവരും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഒന്ന് ഫ്രീ ആവും, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന സമയത്ത് അവിടെ എത്തണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരെയും സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൂടെയുള്ളത് ദീപ. അപ്പം എന്തായാലും വേഗം തന്നെ വിളിച്ചോളൂ, 0469 273033 എന്ന നമ്പറിലേക്ക്. അതുപോലെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് ശുഭരാത്രി മെസ്സേജ് ഒക്കെ അയക്കാം. 9495730333 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ ഫസ്റ്റ് പാട്ടിലേക്ക് നമുക്ക് പോകണം അല്ലേ? അപ്പോൾ എല്ലാവരുടെ ഇഷ്ടമുള്ള പാട്ടൊക്കെ വരുന്നതിന് മുൻപ് എൻ്റെ ഒരു ഇഷ്ടമുള്ള പാട്ട് എപ്പോഴും നമ്മളെല്ലാവരും പ്ലേ ചെയ്യാറുണ്ട്, ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് നായർ സാബ് മൂവിയിലെ പാട്ടെന്ന് പറയുന്നത് നമ്മൾ കുറേ നാളായി കേട്ടിട്ട്. ചില പാട്ടുകളൊക്കെ നമ്മൾ കുറേ വിട്ടുപോകാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും ചില ടൈമിൽ നമ്മൾ വിചാരിക്കുക, അയ്യോ ഈ പാട്ടൊക്കെ എത്ര നാളായി നമ്മൾ നമ്മളുടെ റേഡിയോയിൽ പ്ലേ ചെയ്തിട്ട് അല്ലെങ്കിൽ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിങ്ങളെ കേൾപ്പിച്ചിട്ട് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് ഇന്ന് ഈ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. എം ജി ശ്രീകുമാറും പിന്നെ കോറസ് എല്ലാവരും കൂടി ചേർന്ന് സൂപ്പറാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് നായർ സാബിലെ പുഞ്ചവയൽ കൊയ്യാൻ പോണവളെ എന്നുള്ള സോങ്. അതിൻ്റെ വിഷ്വലൈസേഷനും ഒക്കെ നല്ല രസമാണ്. എസ് പി വെങ്കടേഷാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ഷിബു ചക്രവർത്തിയുടേതാണ് വരികൾ. അപ്പൊ ഈ പാട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാട്ടൊക്കെ കേട്ട് നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിന് തുടക്കം കുറച്ചിരിക്കുകയാണ്. ഇനി ഓരോരുത്തരായിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള ഗാനത്തിന് വേണ്ടിയിട്ട് വിളിച്ചോളൂ 0469273033333 എന്ന നമ്പറിലേക്ക്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, യെസ്, ഹലോ, നമസ്കാരം. രഘുചേട്ടാ പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ട് കേൾക്കണം? ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി എന്നുള്ള പാട്ട് വേണം അല്ലെ? വൈശാലി സിനിമയിലെ പാട്ട്. അനിലേട്ടനും പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കേ, ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ രഘുചേട്ടനാണ് വൈശാലി സിനിമയിൽ നമ്മുടെ ചിത്രചേച്ചി പാടിയ പാട്ട്. ബോംബെ രവിയാണ് ഈ മനോഹര സംഗീതം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെതാണ് വരികൾ. ഇതിലെ എല്ലാ പാട്ടുകളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഇന്ദുപുഷ്പം ചൂടി നിൽക്കും, അതുപോലെ തന്നെ ഇന്ദ്രനീലിമയോളം, എല്ലാ പാട്ടും എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: പാട്ടുകൾ കേട്ട് കേട്ട് നമ്മള് സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
7: ഹലോ, ഗുഡ് ഈവനിങ്.
6: ഗുഡ് ഈവനിങ്. യെസ്,
7: ഒരു പാട്ട് കേട്ടേക്കാന്ന് കരുതി. സന്ധ്യല്ലേ?
6: സന്ധ്യല്ലേ, അപ്പൊ കടവന്ത്രയിൽ
7: എറണാകുളം പോണം. അതെ അതെ, എറണാകുളത്തേക്ക് പോകാൻ ഇറങ്ങണേ. അപ്പൊ അതിനുമ്പ് ഒരു പാട്ട് കേട്ട് പോയാലേ ഒരു ഉന്മേഷമായിരിക്കും വണ്ടി ഓടിക്കാനൊക്കെ.
6: അതാണ് ആന്റണി ചേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നമ്മള് കിട്ടിയിരിക്കും അല്ലേ?
7: കിട്ടിയിരിക്കും.
6: ഏത് പാട്ടാ വേണ്ടത്?
7: നമ്മൾക്ക് അങ്ങനെ പിടിവാശിയൊന്നും ഇല്ല ഒരു കാര്യത്തിൽ.
6: അതാണ്. അപ്പൊ ഏത് പാട്ട് വേണം?
7: ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് പെൺപട എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോ അത് ഞാൻ 75 ഒരുപാട് സിനിമകൾ കണ്ടിരുന്നതാണ്. അന്ന് അക്കാലത്തെ ഒരു നായകനായിരുന്നു സുധീർ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർക്കാരൻ. അദ്ദേഹം ആണ് ആ രംഗത്ത് അഭിനയിക്കുന്നത്. അദ്ദേഹം അത് അഭിനയിക്കുന്ന ആ ഒരു രംഗമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. വെള്ളിത്തേൻ കിണ്ണം പോൽ, വെണ്ണക്കൽ ശില്പം പോൽ, തുള്ളിയരികത്ത് വന്ന പെണ്ണ് എന്നുള്ള പാട്ടാണ്.
6: ഓക്കെ, ആ പാട്ട് വെച്ചു.
7: ഭാവഗായകനാണ് അത് പാടിയത്.
6: അതെ അതെ, പി ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചോ, എന്നിട്ട് വേഗം എറണാകുളത്തേക്ക് കേട്ടോ.
7: ആ ശരി ശരി.
6: ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ ആന്റണി ചേട്ടനാണ്. പെൺപട എന്ന ചിത്രത്തിലെ പഴയ ഫിലിമാണ്, ഭരണികാവ് ശിവകുമാർ അദ്ദേഹം വരികൾ എഴുതി, ആർ കെ ശേഖർ സംഗീതം കൊടുത്തിട്ടുള്ള ഒരു ഗാനം. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, നമസ്കാരം ദീപ.
0: നമസ്കാരം.
1: രീതാരാജു വായ്പൂര്.
0: റീത ചേച്ചി, വായ്പൂരിൽ നിന്ന് ഏത് പാട്ട് കേൾക്കണം?
1: വായ്പൂരിൽ നിന്ന് ഒരു പഴയ പാട്ടാണ്, ഇവിടെ കാറ്റിന് സുഗന്ധം എന്ന സിനിമയ്ക്കകത്ത് അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, ആ പാട്ടാ വേണ്ടത്.
0: അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, അത് സിനിമ അത് തന്നെയാണോ അതോ ഇതാ ഒരു തീരമാണോ?
1: അല്ല, ഇവിടെ കാറ്റിന് സുഗന്ധം ആ സിനിമ.
0: അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ, അതാണല്ലോ അല്ലേ?
1: അതെ അതെ, ആ പാട്ടാ.
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചേരാ കേട്ടോ.
1: ഡെഡിക്കേഷൻ ഗീത ചുമത്ര, ലിസി, ദീപക്കും കേട്ടോണ്ടിരിക്കുന്ന
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ബൈ. അപ്പം ഇതാ ഒരു തീരമാണോ? അത് എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ആ സിനിമയുടെ കേദാസേട്ടൻ പാടിയ പാട്ടാണ്, യൂസഫ് അലി കേച്ചേരി, കെ ജെ ജോയ് കൂട്ടുകെട്ടൽ പറഞ്ഞ പാട്ടാണ്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും എന്ന സോങ്. അപ്പം എന്തായാലും പാട്ട് കേൾക്കാം. അതിന് മുൻപായിട്ട് ബാബു ചേട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. കുറേ ഉണ്ടല്ലോ. ആ ഒരു കാലത്തിനപ്പുറം നമ്മളെല്ലാം വെറും കഥകൾ മാത്രമാണ്, എന്നാൽ സ്നേഹത്തോടെ സ്പർശിച്ച ഹൃദയങ്ങളും നന്മയോടെ ചേർത്ത് വെച്ച ഓർമ്മകളും കാലം വായിക്കാത്ത ഓർമ്മകളായി എന്നും നിലനിൽക്കും. ശുഭദിനം. ബാബുസ് ക്രിയേഷൻസ്, കോട്ടയം. ഓക്കെ ബാബു ചേട്ടാ, ശുഭരാത്രി നമ്മൾ ആശംസിക്കുന്നു. നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആകുമ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ആനന്ദൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് നമ്മളുടെ നേരത്തെ ചോദിച്ച പാട്ടിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതാ ഒരു തീരം തന്നെയാണ്, അതാണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്. അപ്പൊ എന്തായാലും റീത ചേച്ചിക്ക് തെറ്റിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതാ ഒരു തീരത്തിലെ പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. മറ്റേത് സിനിമയുടെ പേരല്ല, അത് രാഗം എന്ന സിനിമയിലെ പാട്ടാണെന്ന് ആനന്ദൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷാജു ചേട്ടനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആന്റണി ചേട്ടനും പറഞ്ഞിട്ടുണ്ട് ഇതാ ഒരു തീരം സിനിമയിലേതാണെന്ന്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ഞാൻ അപ്പോഴാണ് ഇത് എന്താ സിനിമ പേര് വേറൊരാളിങ്ങനെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. എനിക്ക് അത് തന്നെയാണ് ഇതാ ഒരു തീരം സിനിമയിലെ പാട്ട് തന്നെയാണെന്നാണ് എൻ്റെ മനസ്സിലും. അപ്പൊ റീത്ത ചേച്ചി അങ്ങ് ഉറപ്പിച്ചത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, ആ ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും എടുത്തിട്ടുണ്ട് രാജൻ ചേട്ടന്റെ. നാളത്തേക്ക് എടുത്തേക്കാം ഞാൻ. ഏത് പാട്ട്
3: വേണം?
2: ഏതെങ്കിലും പാട്ട് മതിയോ? ശരി, തുടരും എന്ന സിനിമയില് നല്ലൊരു പാട്ട് വെച്ചുതരാം.
3: ഓക്കെ,
2: എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം
3: കേട്ടോ.
2: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ രാജൻ ചേട്ടനാണ് മുത്തൂര്. തുടരും സിനിമയില് ഹരിഹരൻ, ഗോകുൽ, ഗോപകുമാർ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള മിഴിയോരം എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു സോങ് ഉണ്ടല്ലോ, അത് നമുക്ക് കേൾക്കാം. ജേക്സ് ബിജോയാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ബി കെ ഹരിനാരായണന്റേതാണ് വരികൾ. അപ്പൊ എന്തായാലും പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആനന്ദൻ തിലാനൂര്.
1: യെസ് ആനന്ദൻ ചേട്ടാ, പറയൂ ആനന്ദൻ ചേട്ടാ, തിലാനൂരിൽ നിന്ന് ഏത് പാട്ട് വേണം?
0: തിലാനൂരിൽ നിന്ന് കേൾക്കാൻ വെച്ചത്, നേരത്തെ നമ്മുടെ റീത ചേച്ചിക്ക് ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ആ പേരും വെച്ചിട്ടുള്ള ഒരു സിനിമേന്റെ പാട്ട് ഞാൻ ആവശ്യപ്പെടുന്നത്. നമ്മുടെ പിന്നെ രാഗം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിന്റെ അകത്തൊരു പാട്ടുണ്ട്, ഇവിടെ കാറ്റിന് സുഗന്ധം എന്ന് പറഞ്ഞ ചെറിയ പാട്ട്.
1: നല്ല പാട്ടാണ്.
0: അതെ അതെ, നല്ലൊരു പാട്ടാണ്. പിന്നെ നേരത്തെ നമ്മളെ ഗ്രീത ചേച്ചി ആവശ്യപ്പെട്ടത് പിന്നെ ഇതാ ഒരു സിനിമയിലെ പാട്ടായിരുന്നു. അത് അപ്പൊ ഞാൻ ഈ പാട്ട് അതുകൊണ്ട് പ്രത്യേകമായിട്ട് റീത ചേച്ചിക്ക് അൻസാരിക്കും വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.
1: റീത ചേച്ചിക്ക് അൻസാരക്കും വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഈ പാട്ട് കൊടുക്കാം. പിന്നെന്താ? ഓക്കെ ആനന്ദ ചേട്ടാ, ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ ആനന്ദൻ ചേട്ടനാണ് സ്പെഷ്യലായിട്ട് നമ്മുടെ റീത ചേച്ചിക്ക് വൻസാരക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രാഗം സിനിമയിലെ ഇവിടെ കാറ്റിന് സുഗന്ധം എന്ന പാട്ട്, വയലാർ സലൽ ചൗധരി കൂട്ടുകെട്ടിലുള്ള പാട്ടാണ്. നല്ല രസമുള്ള പാട്ടാണ്. ദാസേട്ടൻ ജാനകിയമ്മ കോമ്പിനേഷനിലാണ് ഈ ഒരു പാട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത മെസ്സേജ് നമുക്ക് ശരണ്യ ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ, ഓക്കെ ഹായ് ഹായ് ഹായ്, ഈ സോങ് ഒന്ന് കേൾപ്പിക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സോങ് നമുക്ക് ഇന്ന് അല്ല, ശനിയും ഞായറുമാണ് നമുക്ക് വാട്സപ്പിലൂടെ പാട്ടുകൾ ചോദിക്കേണ്ടത്. ബാക്കിയുള്ള ദിവസം കോൾസിലൂടെയാണ് കേട്ടോ പാട്ട് ചോദിക്കുന്നത്. അടുത്തത് റാണി ചേച്ചി, ഗുഡ് ഈവനിങ് മാക്ഫാസ്റ്റ് റേഡിയോ, ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ ഞാനും കേൾക്കുന്നുണ്ട്. എല്ലാ മനോഹരമായ ഗാനങ്ങൾ, എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേരുന്നു. റാണി വർഗീസ് ആൻ നല്ലു ചേരാനല്ലോ. ഓക്കെ റാണി ചേച്ചി, ഗുഡ് ഈവനിങ്. അടുത്ത നമ്മുടെ ഷാജു ചേട്ടൻ, ദീപാ സുഖല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, നല്ലൊരു ശുഭരാത്രി കൂടി നേരുന്നു. ഷാജുവും അടുത്തുംപടി ഷാജു ചേട്ടനും ശുഭരാത്രി. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഏത് പാട്ടാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം. കുഞ്ഞിന് ഏതോ പാട്ട് വേണം. ഹലോ, ഇത് ആരാ വിളിക്കുന്നേ? ഹലോ, ഏ പേര് കേട്ടില്ല. കേട്ടില്ലടാ, ഒന്നോട് പറയോ. അബിയ, അബിയ എന്നാണോ പേര് പറഞ്ഞേ? ഏത് പാട്ടാ വേണ്ടത്? ഹലോ, പൂനീലാമഴ പെയ്തിറങ്ങിയ മാനത്തെ കൊട്ടാരം സിനിമയിലെ പാട്ടാണോ വേണ്ടത്? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഒന്നിലാണ് പഠിക്കുന്നേ. ആയിച്ചോടാ, അബിയ എന്നല്ലേ പേര് പറഞ്ഞേ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ശരി, പാട്ട് വെച്ചേരാ കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ അബിയക്കുട്ടി, അബിയ എന്നാണെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ പേരങ്ങനെയാണ് കേട്ടത്. അപ്പം എന്തായാലും മാനത്തെ കൊട്ടാരം സിനിമയിലെ, ഞാൻ പുതിയ പാട്ടൊക്കെ ചോദിക്കുന്നു വിചാരിച്ചിരുന്നതാണ്, കാരണം സാധാരണ എല്ലാവരും ഇങ്ങനെ അടിച്ചുപൊളി പാട്ടിലേക്കൊക്കെ പോകുന്നതാണല്ലോ. മാനത്തെ കൊട്ടാരം സിനിമയിലെ എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ മിക്കവരുടെയും കല്യാണ കാസറ്റുകൾ ഉണ്ടല്ലോ, വീഡിയോ കാസറ്റ്, അതിലൊക്കെ ഉള്ള ഒരു പാട്ടാണല്ലോ. ഈ പാട്ടൊക്കെ ഒരു സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി, ബെനി ഇഗ്നീഷ്യസ് കൂട്ടുകെട്ടിലുള്ള ഒരു പാട്ടാണ്. അപ്പൊ പാട്ട് കേൾക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ആന്റണി ചേട്ടൻ, ആന്റണി ചേട്ടൻ നേരത്തെ ഇതാ ഒരു തീരത്തിന്റെ സോമനും ജയഭാരതിയുമാണ് ഗാനരംഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷംസുദ്ദീനക്ക പ്രോഗ്രാം കേൾക്കുന്നു, സൂപ്പർ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ ഷംസുദ്ദീനക്ക, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99 2491.

0: ഏറ്റുമാനൂർ.
1: അങ്ങനെ നമ്മൾ പാട്ട് കേട്ട് കേട്ട് സമയം പോകുന്നത് അറിയില്ല അല്ല. ഇപ്പൊ വന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ കയറിയ പോലെയുണ്ട്. പക്ഷെ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ട് ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
2: ഗുഡ് ഈവനിംഗ്. യെസ്,
1: മിനി ചേച്ചി, ഇത്ര അടുത്തിരുന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ ഏത് പാട്ടാ ചോദിക്കാൻ പോകുന്നേ?
2: ഗുരുവായൂർ കേശവില്ലേ എന്നെനിക്കു പൊട്ടുകുത്താൻ സന്ധികൾ സ്ഥാപിച്ച സിന്ദൂരം.
1: യെസ്, ആ പാട്ടാണ്. കൊറേ നാളായി ആ പാട്ടൊക്കെ കേട്ടിട്ട്. പഴയ പാട്ടാണ്.
2: അത് തന്നെ. പിന്നെ ഡെഡിക്കേറ്റ് ഉണ്ട് പ്രസന്നൻ ചേട്ടനും ഫാമിലിക്കും, പിന്നെ നമ്മുടെ റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി. അമൃതക്കുട്ടിക്കും അപർണ കുട്ടിക്കും ദീപക്കുട്ടിക്കും എല്ലാവർക്കും.
1: ശരി, ഞങ്ങൾ മിനിക്കുട്ടിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ ചുമത്രക്കാര് മിനി ചേച്ചിയാണ് വിളിച്ചത്. ഇത് പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികള്, ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം. ക്ലാസിക് ഹിറ്റാണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത് അല്ലെ. മാധുരിയമ്മയുടെ മനോഹരമായ ശബ്ദമാണ്. അതുപോലെ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ വിഷ്വലൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പാട്ട് കേൾക്കുന്നതിന് മുൻപായിട്ട് അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബ ചേച്ചിയാണ്. ദീപക്കുട്ടി, ഗുഡ് ഈവനിംഗ്. ഞാൻ ഷീബ കുമരകം. പാട്ടുകൾ കേട്ട് കൂടെയുണ്ട്. ഇന്നത്തെ ഗാനങ്ങളെല്ലാം സൂപ്പർ. ഗംഗാധരൻ പയ്യന്നൂർ, ശംസുദ്ദീൻ ചേട്ടൻ, നാരായണൻ ചേട്ടൻ, ആനന്ദൻ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി. ഓക്കെ, ഷീബ ചേച്ചിക്കും ഒരു ശുഭരാത്രി അറിയിക്കുന്നു. അടുത്തത് മെസ്സേജ് അയച്ചിരിക്കുന്നത് റീത ചേച്ചി, ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. ഞാൻ പിന്നെ കേൾക്കാം കേട്ടോ എന്താണെന്നുള്ളത്. ഞാനും കേൾക്കുന്നു, വിളിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്പിളി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്യാനാണ് അമ്പിളി ചേച്ചി? അപ്പൊ എന്തായാലും സമയം 7 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഈ പാട്ട് കഴിയുമ്പോഴത്തേക്ക് 56-57 ആവും. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു പാട്ട് വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പൊ എന്തായാലും ഒരു പാട്ടും കൂടി നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ മിനി ചേച്ചി ചോദിച്ച പാട്ടിലേക്ക് നമുക്ക് പോകാം.

അങ്ങനെ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ സമയം ഏകദേശം കഴിയാറായിരിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് നമുക്ക് ലാസ്റ്റ് കോൾ ഒന്നും കൂടി ഉള്ളായിരുന്നു. അപ്പൊ ലിസി ചേച്ചി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലിസി ചേച്ചിയുടെ കോൾ അത്ര ക്ലിയർ അല്ല കേട്ടോ. മഴയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. അപ്പൊ എന്തായാലും ഒരു പാട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നമ്മുടെ മഞ്ഞണിക്കൊമ്പിൽ നിന്നുള്ള പാട്ടെന്ന് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒട്ടും ക്ലിയർ അല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ കോള് കട്ട് ചെയ്തിട്ട് പാട്ട് വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലിസി ചേച്ചിയുടെ പാട്ടാണ് ഏറ്റവും ലാസ്റ്റ്. ദീപ, വീണ, റീത, ആനന്ദൻ, തിലാനൂർ, ഗീത ചുമത്ര, ഇത്രയും പേർക്ക് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ലിസി ചേച്ചി, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെക്കാം. പിന്നെ അമ്പിളി ചേച്ചി എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അമ്പിളി ചേച്ചി, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് അടുത്ത പാട്ട് എല്ലാവർക്കും കൂടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറയാണ് കേട്ടോ. പിന്നെ നമ്മുടെ റീത ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ചെയ്തവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുന്നു. അപ്പൊ ഇനി ഒട്ടും സമയമില്ല, ആ പാട്ട് കേൾക്കാനുള്ള സമയം നമുക്കുള്ളൂ. അപ്പൊ വീണ്ടും നമുക്ക് നാളെ രാവിലെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങൾക്ക് വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

ഇതോടെ ബയോ സ്പെക്ട്രം 2026 റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോ കെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, സൈജി ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ

மேக்பாஸ்ட் மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா. மேக்பாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறோம். மலங்கர சுரியானி கத்தோலிக்க சப திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கின்ற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. നിറത്തിലും ഗുണത്തിലും കേമനായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. എന്താ? ബീട്രൂട്ട് ആണല്ലേ. ബീട്രൂട്ട് റൈസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ചോറും ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടും പച്ചമുളകും ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഉച്ചഭക്ഷണത്തിന് ഏറ്റവും മികച്ചതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ നൽകാനും ഇത് സഹായിക്കും. അപ്പൊ അങ്ങനെ എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ രുചിക്കൂട്ടിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൈമ അരി 200 ഗ്രാം, അതുപോലെ ബീട്രൂട്ട് പൊടിയായിട്ട് അരിഞ്ഞത് 100 ഗ്രാം, എണ്ണ 2 വലിയ സ്പൂൺ, തക്കാളി 1 ചെറുത് പൊടിയായിട്ട് അരിഞ്ഞത്, സവാള 150 ഗ്രാം പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 3 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, പുതിനയില അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, കാശ്മീരി മുളകുപൊടി 1/2 സ്പൂൺ, ഉപ്പ് പാകത്തിന്, ഗ്രീൻ പീസും പിന്നെ സ്വീറ്റ് കോണും അത് 50 ഗ്രാം വീതം, നെയ്യ് ഏകദേശം 1/25 മില്ലി. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കൈമാരി, ബീട്രൂട്ട്, എണ്ണ, തക്കാളി, സവാള, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില, മഞ്ഞൾപ്പൊടി, കശ്മീരി മുളകുപൊടി, ഉപ്പ്, ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ, നെയ്യ്. ആദ്യം നമ്മൾ അരി കഴുകി 30 മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കുക. ഇനി ബീട്രൂട്ട് വേവിച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. വേവിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. പാനില് എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തക്കാളിയും സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ട് 1 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് മയത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ചൂടൊക്കെ ഒന്ന് കുറച്ച് നാറിയതിനു ശേഷം ഒന്ന് മയത്തിൽ അരച്ചെടുക്കുക. ഇനി കുക്കറിൽ അല്പം എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ഈ അരപ്പ് ചേർത്ത് വഴറ്റിയ ശേഷം മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കുക്കറിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ പേസ്റ്റും കോണും അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അരിയും കൂടെ ചേർത്ത് ഇളക്കി ചെറിയ തീയിൽ ഒന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം അരിയുടെ 1.5 ഇരട്ടി അളവിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ വരും വരെ വേവിക്കണം കേട്ടോ. അപ്പൊ അരി എത്രയാണോ ഇട്ടത് അതിന്റെ 1.5 ഇരട്ടി അളവിൽ ചൂടുവെള്ളം ഒഴിക്കണം. കറക്റ്റ് അളവിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. പിന്നീട് 10 മിനിറ്റ് ചെറിയ തീയിലും കൂടി വെച്ച ശേഷം തീ ഓഫ് ചെയ്യുക. 10 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ചോറൊന്ന് ഫോർക്കൊണ്ടും എല്ലാം ഒന്ന് വിടർത്തിയെടുക്കുക. എന്നിട്ട് നെയ്യ് ജസ്റ്റ് ഒന്ന് മേളൊന്ന് തൂവി കൊടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ഒരു റൈസ് ആണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് റൈസ് എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു വിടണം, അതായത് ഉച്ചക്കൊക്കെ ലഞ്ചിനും, അതുപോലെ നമുക്ക് വീട്ടിലിപ്പോ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: പ്രശ്നത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, സൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: ജിയോ ഏജൻസി, തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
0: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: ഹായ്, ഹലോ, വെൽക്കം ടു സമയം വിത്ത് മീ ആർ ജെ അപർണ. ഇന്റിമേറ്റ് ഏരിയയിലെ ഡാർക്നെസ്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അങ്ങനെ ആരും സംസാരിക്കാറില്ലല്ലേ. പൊതുവെ ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള നാണവും മടിയൊക്കെയാണ് കാരണം. എങ്കിലും ഈ ഒരു പ്രശ്നം നേരിടുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. അണ്ടർആംസിലൊക്കെ ആണെങ്കിലും നല്ല ഡാർക്നെസ് കാരണം ഇഷ്ടമുള്ള സ്ലീവ്ലെസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാതെ മാറ്റിവെക്കുന്നവരില്ലേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. ഇങ്ങനെയുള്ള ഡാർക്നെസ് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യം വിചാരിക്കേണ്ടത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരുമാതിരിയുള്ള ഡാർക്നെസ് ഒക്കെ നമുക്ക് നാച്ചുറൽ ആണ്, അത് വേണ്ടത് തന്നെയാണ് കേട്ടോ. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഇതുപോലുള്ള ചെറിയ ഫേസ് പാക്കും ലോഷനും ഒക്കെ ട്രൈ ചെയ്യേണ്ടത്. അപ്പോ ഡാർക്നെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക് പറയാനാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതെന്താന്ന് നോക്കിയാലോ, ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് രക്തചന്ദനമാണ് കേട്ടോ. രക്തചന്ദനം വേണം, ഒപ്പം തേനും വേണം. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് ഈ ഡാർക്നെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ രണ്ടും എടുക്കുക, അതായത് തേനും ഒരു ടേബിൾ സ്പൂൺ എടുക്കുക, രക്തചന്ദനത്തിന്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി ഇവ രണ്ടും ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമ്മുടെ ഡാർക്നെസ് ഉള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നീട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് അങ്ങനെ ഉണങ്ങാനായിട്ട് അനുവദിക്കണം. ശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇതേ മിശ്രിതം വയറിന് ചുറ്റും അതുപോലെ തന്നെ അണ്ടർആംസിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ആഴ്ചയിൽ 3 തവണയൊക്കെ വീതം ഉപയോഗിക്കുന്നത് നമ്മുടെ കറുപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, മറ്റൊരു പാക്ക് കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇതിലെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് പപ്പായയാണ്. പപ്പായ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒന്നാണ് അല്ലേ. ഇനിയിപ്പോ പഴുത്ത പപ്പായ നമ്മുടെ നാട്ടിലില്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ഫ്രൂട്ട്സ് കടയിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. അപ്പൊ ഈ പപ്പായ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇന്റിമേറ്റ് ഏരിയയിലെ ഡാർക്നെസ് കൺട്രോൾ ചെയ്യുക എന്ന് നോക്കിയാലോ. ഇതിനായിട്ട് നല്ല പഴുത്ത പപ്പായ എടുക്കുക, ഇതൊരു ബൗളിലേക്ക് നന്നായിട്ട് ഞെരടി ഇടുക കേട്ടോ. ശേഷം ഇതിലേക്ക് കടലമാവ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്പം തേനും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. ഇനി ഇത് അണ്ടർആംസിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. എങ്ങനെ ചെയ്യുന്നതും ഡാർക്നെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കും. അപ്പൊ അത്രയുള്ളൂ അണ്ടർആംസിലേക്ക് ഉണ്ടാവുന്ന കറുപ്പിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് സിമ്പിൾ പാക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാനും ടാറ്റ പറയാണ് കേട്ടോ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു.

0: ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിൽ സാമ്പത്തിക ബോധവൽക്കരണം, എല്ലാവർക്കും പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ലളിത പാഠങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹെഡും ഫിനാൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ.
3: ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക ബോധവൽക്കരണം, പണം കൈകാര്യം ചെയ്യാനുള്ള ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. സാമ്പത്തിക ബോധവൽക്കരണം എന്നത് ശരിയായി എങ്ങനെ പണം കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണം എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പണം ഉണ്ടാക്കുക മാത്രമല്ല, ഈ ഉണ്ടാക്കുന്ന പണം എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ ചെലവഴിക്കാം, എങ്ങനെ വളർത്താം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും പണം മാനേജ് ചെയ്യുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. ആ സ്കില്ല് നമ്മൾ വലിയൊരു എക്കണോമിക്സ് പഠിക്കുന്നത് പോണോ, ഒരു സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നതോണോ ഒന്നും വളരെ ഡീപ്പായിട്ട് കുറെ തിയറീസ് ഒക്കെ മനസ്സിലാക്കി ചെയ്യേണ്ടതല്ല. ഏറ്റവും ബേസിക്കായിട്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ബജറ്റ്, വരവ് ചിലവുകൾ ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം മാത്രമാണ്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വരുമാനം, ചെലവ്, സേവിങ്സ്, കടം, നിക്ഷേപം ഇത് മനസ്സിലാക്കി ഒരാളുടെ ജീവിതം, ഒരു വ്യക്തിയുടെ ജീവിതം, അതിൽ കൂടെ ഒരു കുടുംബത്തിന്റെ ബോധവൽക്കരണം സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്. പലരും നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണം വരുന്നുണ്ട് പക്ഷേ എവിടെ പോകുന്നു എന്ന് അറിയില്ല. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ചെലവും വരവും തമ്മിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ പണം എവിടെ പോകുന്നു എന്നറിയില്ല എന്ന് മിക്കവാറും പറയുന്നത്. ഇതിനുവേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നേരത്തെ തന്നെ പറഞ്ഞോണം, ഒരു ബജറ്റ് പ്ലാൻ, അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ എന്താണ് ഒരു ബജറ്റ് പ്ലാൻ? പെട്ടെന്ന് നമ്മൾ ഈ ബജറ്റ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് നമ്മൾ ഓർക്കുന്നത് പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ ധനമന്ത്രിമാർ കൊണ്ടുവരുന്ന ആ വലിയ തുകൽ പെട്ടിക്കകത്തുള്ള കുറെ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ്, ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ബജറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഓർക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന ബജറ്റ് വളരെ ബേസിക് ആയിട്ട് വരുമാനവും ചെലവും എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനം കൈകാര്യം ചെയ്യാം എന്ന് മാത്രമാണ്. എന്താണ് വരുമാനം? വരുമാനം എന്നത് ശമ്പളം മാത്രമല്ല, വാടക, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ജോലി, ശമ്പളം കൂടാതെ എന്തെങ്കിലും ഫ്രീലാൻസ് ജോലി, ഇപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്യാൻ കഴിയുന്ന, ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് ജോലികൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എല്ലാവർക്കും ഉണ്ട്, ഇങ്ങനെയുള്ള ജോലികൾ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ, അല്ലാതെ സൈഡ് ഇൻകമായിട്ട് എന്തെങ്കിലും വീട്ടിൽ തന്നെ ഇപ്പം കാട വളർത്തൽ, കോഴി വളർത്തൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോട്ടേജ് ഇൻഡസ്ട്രി ആയിട്ടൊക്കെ ആളുകൾ നടത്തുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റിച്ചിങ്, ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റുകൾ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെല്ലാം സൈഡ് ഇൻകം ആയിട്ടുള്ള വരുമാനത്തിന്റെ കൂട്ടത്തിൽ വരും. അപ്പോൾ ഇതെല്ലാം വരുമാനമാണ്. ഇതെല്ലാം നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കണം, എന്തൊക്കെയാണ് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുള്ള വരുമാനങ്ങൾ. അതുപോലെ തന്നെ ചെലവുകൾ, എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം. ചെലവുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ആവശ്യമുള്ള ചെലവ്. ആവശ്യമുള്ള ചെലവ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം, നീഡ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യമുള്ള ചെലവ്, നമുക്ക് ഈ ചെലവുകളൊന്നും മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല. ഇതിനകത്ത് നമുക്ക് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഭക്ഷണം, വീട്ടുവാടക, ചിലപ്പം നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തായിരിക്കും വീട് പണിഞ്ഞേക്കുന്നത്, അതിന്റെ പലിശ കൊടുക്കണം, അതിന്റെ മുതല് തിരിച്ചടയ്ക്കണം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എക്സ്പെൻസസ്, യാത്രാ ചെലവ്. ഇപ്പം നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ യാത്ര ചെയ്യാതെ ജോലിക്ക് പോകാൻ പറ്റില്ല. അത് നമ്മൾ പൊതുഗതാഗതമാണെങ്കിലും പ്രൈവറ്റായിട്ടുള്ളൊരു വാഹനമാണെങ്കിലും നമുക്ക് അതിനകത്ത് ഇന്ധന ചെലവ് വരും. ഇതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. ഇതെല്ലാം അത്യാവശ്യങ്ങൾ ആവശ്യങ്ങളാണ്, ഇതൊക്കെ നീഡ്സ് ആണ്. ഈ ചെലവുകളെല്ലാം കൃത്യമായി തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി കുറച്ച് ചെലവുകളെ നമുക്ക് ആഗ്രഹങ്ങൾ എന്നുള്ള കൂട്ടത്തിലേക്ക് പെടുത്താം. അത്യാവശ്യങ്ങളല്ല, ആവശ്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ വാണ്ട്സ് ആണ്. പക്ഷേ ഇതൊക്കെ നമ്മൾക്കുള്ള ആഗ്രഹങ്ങളാണ്, കുറച്ചും കൂടെ നമ്മുടെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ആയി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ആഗ്രഹങ്ങൾ. അതിനകത്ത് വരുന്ന ചെലവുകൾ, നമുക്കൊരു ബ്രാൻഡഡ് ഷോപ്പിംഗ്, നമുക്ക് എല്ലാ ദിവസവും ബ്രാൻഡഡ് ഷോപ്പിംഗ് നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വരുമാനം നോക്കാതെ, വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നടക്കുന്ന കാര്യമല്ല. ബ്രാൻഡഡ് ഷോപ്പിംഗ്, അധികമായിട്ടുള്ള ഫുഡ് ഡെലിവറികൾ, ഓരോ മാസവും പുതിയ ഗാഡ്ജറ്റ്. നമ്മൾ ഗാഡ്ജറ്റ് വാങ്ങിക്കേണ്ടെന്നല്ല, പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചൊക്കെ വാങ്ങിക്കും. പക്ഷേ എല്ലാ മാസവും വാങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന കാര്യമാണ്. വിനോദയാത്രകൾ, പ്ലാൻ ചെയ്യാതെ നടത്തുന്ന വിനോദയാത്രകൾ, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഇതൊക്കെ നമ്മൾ ഒരു വാണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചെലവുകളാണ്. ഇതിനെയൊക്കെ നമുക്ക് ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ശ്രമിച്ചാൽ. പക്ഷെ നീഡ്സിനെ നമുക്ക് ഈ അത്യാവശ്യ ചെലവുകളെ ഒന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പലരും സാമ്പത്തിക പ്രശ്നത്തിലാകുന്നത് വരുമാനം കുറവായതുകൊണ്ടല്ല, പലപ്പോഴും വാണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സ്പെൻഡിങ് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ധനകാര്യത്തിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണം ചെലവായി പോയി കയ്യിലില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത്. ഇനി നമ്മൾക്ക് നോക്കേണ്ടത്, നമ്മളൊരു ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അതിനകത്ത് ചെലവുണ്ട് വരവുണ്ടെന്നൊക്കെ മനസ്സിലാക്കി, ഇനി നമ്മൾ അറിയേണ്ടത് ഈ ബഡ്ജറ്റ് ചെയ്യാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ, അതോ കൃത്യമായിട്ട് കണക്കൊക്കെ കൂട്ടാൻ അറിയാവുന്നവർക്ക് മാത്രമേ ബഡ്ജറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബഡ്ജറ്റ് ചെയ്യാനായിട്ട് എളുപ്പ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു വലിയ ഒരു സ്ഥാപനത്തിന്റെ ബജറ്റോ ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു ബജറ്റാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് വലിയൊരു ഫോർമുലയൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ ഒരു മാസത്തേക്ക് പണം എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ഒരു പ്ലാൻ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു ഏറ്റവും ലളിതമായ ഒരു റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ 50:30:20. ഈ റൂളിനകത്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര വരുമാനം ഉണ്ടെങ്കിലും ആ വരുമാനത്തിന്റെ ഒരു 50% തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ അത്യാവശ്യങ്ങൾ, നീഡ്സ് എന്നതിലേക്ക് പോകും. ആ നീഡ്സിനകത്തുള്ളത് നമ്മുടെ വീട്ട് വാടകയായിരിക്കാം, അല്ലെങ്കിൽ ലോൺ എടുത്തു വെച്ച വീടായിരിക്കുമെങ്കിൽ അതിന്റെ പേയ്മെന്റ് ആയിരിക്കാം, ഭക്ഷണ ചെലവായിരിക്കും, യാത്രാ ചെലവുകളായിരിക്കും, ബില്ലുകളായിരിക്കാം, മെഡിക്കൽ ബില്ലായിരിക്കാം, അല്ലെങ്കിൽ അനുബന്ധമായിട്ട് വരുന്ന മറ്റു ബില്ലുകളായിരിക്കാം. അപ്പോൾ ഈ 50% തീർച്ചയായിട്ടും നമ്മുടെ വരുമാന ഈ അത്യാവശ്യ ചെലവുകളിലേക്ക് മാറ്റി വെച്ചേ പറ്റൂ. ഇനി നമ്മൾ പറഞ്ഞു 50:30:20 എന്നാണ് പറഞ്ഞത്. ഇനി എന്താണ് 30%? 30% ഞാൻ നേരത്തെ പറഞ്ഞ വാണ്ട്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ, ഒരു സംതൃപ്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ 30% നമ്മൾ വാണ്ട്സിന് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്രേ അത്യാവശ്യം ഇല്ലാത്തതിനും വേണ്ടി മാറ്റിവെക്കുക കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്. ആ അതിനകത്ത് വിനോദങ്ങൾ വരാം, ഷോപ്പിംഗ് വരാം, ഔട്ടിങ്ങിന് പോകുന്നവരാം, നമുക്ക് ഈ പറയുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു തോന്നലുണ്ടായി, അതൊക്കെ അതിനകത്ത് വരാം. പക്ഷെ അത് 30% നിൽക്കണം. പിന്നെ നിർബന്ധമായിട്ടും ബാക്കി 20% നമ്മുടെ വരുമാനത്തിൽ നിന്ന് സേവിങ്സിലും ഇൻവെസ്റ്റ്മെന്റിലേക്കും മാറ്റിവെച്ചിരിക്കണം. അത് സേവിങ്സ് എന്ന് വെച്ചാൽ സേവിങ് അക്കൗണ്ടുകളിൽ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആകാം, ഇൻഷുറൻസ്. ഇപ്പം പല ഇൻഷുറൻസുകളും സേവിങ്സ് എന്നുള്ള ഒരു കാര്യവും കൂടെ നോക്കിയിട്ടാണ് പല ഇൻഷുറൻസുകളും നിൽക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാകാം, എമർജൻസി ഫണ്ടുകളിൽ അങ്ങനെ മാറ്റിവെക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറി ആകാം. അപ്പോൾ ഇതെല്ലാം രീതിയിൽ ഈ 20% നിർബന്ധമായിട്ടും മാറ്റിവെച്ചിരിക്കണം. ഇനി നമ്മൾ കറക്റ്റ് ഒരു ഉദാഹരണം, ഒരു വ്യക്തിയുടെ ശമ്പളം വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പം 30,000 രൂപ മാസ ശമ്പളം ഉള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ 50% നമ്മൾ നീഡ്സിലേക്ക് മാറ്റുന്നു, 15,000 രൂപ നീഡ്സിലേക്ക് മാറ്റിവെക്കുന്നു, 30% വാണ്ട്സിലേക്ക് മാറ്റുന്നു, അതായത് 9,000 രൂപ വാണ്ട്സിലേക്ക് മാറ്റുന്നു, 20% നമ്മൾ സേവിങ്സിലേക്ക് മാറ്റിവെക്കുന്നു, 6,000 രൂപ സേവിങ്സിലേക്ക് മാറ്റിവെക്കണം. അപ്പൊ ഓരോരുത്തരെയും വരുമാനം നോക്കി ഈ 30:20 എന്നുള്ള റൂളിലേക്ക് നമ്മൾ കൃത്യമായിട്ട് വരണം. അങ്ങനെ തന്നെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കത്തുള്ളു. ഇനി എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ 20% അവസാനം വരുന്ന 20% കാര്യം വരുമ്പോൾ അവസാനം ഉണ്ടെങ്കിൽ മാറ്റിവെക്കാം, മാസം അവസാനം നോക്കാം, അപ്പോഴും സേവ് ചെയ്യാം. പക്ഷെ അങ്ങനല്ല, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗോൾഡൻ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേ യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യം നമ്മൾ ശമ്പളം കിട്ടിയാൽ ഉടനെ തന്നെ ഈ പറഞ്ഞ 20% സേവിങ്സിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം ബാക്കി 50% 30% ഒക്കെ ആവശ്യമുള്ളവയും അത്യാവശ്യമായവയും ആഗ്രഹങ്ങളും ഒക്കെ മീറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് നോക്കേണ്ടത് സേവിങ്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ സേവിങ്സിന്റെ ഭാഗമായി എമർജൻസി ഫണ്ട് എന്നൊരു കാര്യം ഞാനിപ്പം പറഞ്ഞായിരുന്നു. സേവിങ്സിൽ മ്യൂച്വൽ ഫണ്ട് ആകാം, ഇൻഷുറൻസ് ആകാം, എമർജൻസി ഫണ്ട് ആകാം. എന്താണ് ഈ എമർജൻസി ഫണ്ട് എന്ന്? പെട്ടെന്ന് നമ്മൾ ഈ എമർജൻസി ഫണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേനോ എന്തോ എമർജൻസി, വളരെ അടിയന്തരമായിട്ട് എന്തോ കാര്യം എന്നുള്ളത് വരാം. ഇപ്പൊ ജീവിതം നമുക്ക് പലപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ട്, അനിശ്ചിതാവസ്ഥ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. നമുക്കത് പറയുമ്പോൾ നെഗറ്റീവ് തോട്ടായിട്ട് തോന്നാം, പക്ഷെ അങ്ങനല്ല. ഇപ്പൊ LIC പോലെയുള്ള ഒരു സ്ഥാപനത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ആ സ്ഥാപനത്തിന്റെ വളർച്ച, ഈ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ സ്ഥാപനം ഇത്രയേറെ വളർന്ന് രാജ്യത്ത് നമുക്ക് പറയപ്പെടും അഭിമാനിക്കാവുന്ന രീതിയിൽ നേട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥാപനമായിട്ട് നിൽക്കുന്നത്. ആ അങ്ങനെയുള്ള ഒരു എമർജൻസി അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടായാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കരുതലൊക്കെ ഉണ്ടായിരിക്കണം. ഇൻഷുറൻസ് ആണ് അതിന്റെ ഒരു കരുതൽ എന്ന് പറയുന്നത്. അതല്ലാതെ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം വന്നു, നമ്മുടെ വാഹനം നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം കേടായി, അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്നൊരു അടിയന്തരമായിട്ടൊരു ചിലവ് വന്നു, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂഷ്വലി എന്താണ് ചെയ്യുന്നത്? പെട്ടെന്നൊരു ലോൺ എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കൈ ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി പ്ലെഡ്ജ് ചെയ്യും. ഇത് രണ്ടും ശരിക്കും ഈ പെട്ടെന്ന് പോയി എടുക്കുന്ന ലോണുകൾ അല്ലെങ്കിൽ ഈ പ്ലെഡ്ജ് ചെയ്യുന്നത് രണ്ടും വലിയ പ്രശ്നമാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കുമ്പം ഇതെല്ലാം വലിയ പ്രശ്നമാണ്. തന്നെയുമല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ നേരത്തെ ലോൺ എടുത്ത ഒരു സാഹചര്യത്തിലൂടെ അല്ല ലോണുകൾ ഒന്നും എടുക്കുന്നത്. നമ്മളിപ്പം പലപ്പോഴും ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ് ലോൺ ആപ്പ് കാരണം സൈബർ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ലോണുകൾ ഇപ്പം കൊടുക്കുന്നത്. എന്താണോ ആരാണ് തരുന്നത് പോലും ഇല്ല. ഏത് വ്യക്തിയാണ്, ഇവർ രജിസ്റ്റേർഡ് ആണോ, ഇതൊന്നും നമ്മൾ കൃത്യമായിട്ട് ഗവൺമെന്റ് അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും പൊതുജനങ്ങൾക്ക് അതിനകത്ത് അബദ്ധം പറ്റുക സാധാരണമാണ്. അപ്പോൾ അവർ എവിടെ നിന്നാണ് ഈ ലോൺ കിട്ടുന്നതിന്റെ പലിശ എത്രയാണ്, ഇതിന്റെ തിരിച്ചടച്ചു കഴിഞ്ഞാൽ രേഖകളുണ്ടോ, ഇതൊന്നും നമുക്ക് കൃത്യമായ അറിവില്ലാതെ പെട്ടെന്ന് ചെന്നൊരു ലോൺ എടുക്കുന്നത് ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ തന്നെ ജീവൻ എടുക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് ഇങ്ങനൊരു എമർജൻസി ഫണ്ട് വെക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, അടിയന്തരമായിട്ടുള്ള ചെലവുകൾ മീറ്റ് ചെയ്യാനായിട്ട് സഹായകമായിരിക്കും. ഇത് തന്നെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എത്ര വേണം എമർജൻസി ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി നമുക്ക് നഷ്ടപ്പെട്ടാൽ 3 മാസം മുതൽ 6 മാസം വരെ നമ്മുടെ ജീവിത ചെലവിനുള്ള ക്യാഷ്, അതാണ് ഉദ്ദേശിക്കുന്നത് എമർജൻസി ഫണ്ട് എന്ന്. ഇപ്പൊ നമ്മുടെ 1 മാസത്തെ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിന്റെ ചെലവ് 25,000 രൂപയാണെന്നുണ്ടെങ്കിൽ അവരുടെ 3 മുതൽ 6 മാസം എന്നുള്ള ചെലവ് ഉദ്ദേശിക്കുന്നത് 75,000 രൂപ മുതൽ 150,000 രൂപ വരെ എമർജൻസി ഫണ്ടായിട്ട് ഒരു സേവിംഗ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിൻവലിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കോ സൂക്ഷിക്കണം. നേരത്തെ ഞാൻ ഈ ലോണിനെ കുറിച്ചും കടത്തിന്റെ കാര്യത്തിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് നിയന്ത്രിക്കുന്നത്? കടം അല്ലെങ്കിൽ ബാധ്യതകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റുന്നതല്ല, ബാധ്യതകൾ പലപ്പോഴും ഉണ്ടാവും ആവശ്യങ്ങൾക്കനുസരിച്ച്. പക്ഷേ ഇതൊന്ന് നിയന്ത്രിക്കാൻ പറ്റണം, ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. കടം എടുക്കുന്നതൊന്നും ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കടം നിയന്ത്രിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ ഡെറ്റ് ട്രാപ്ഡ് എന്നുള്ള സിറ്റുവേഷൻ സംഭവിക്കുന്നത്. അതിനുവേണ്ടി എന്താ ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്? എന്താണ് ഗുഡ് ഡെറ്റ് എന്നും എന്താണ് ബാഡ് ഡെറ്റ് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ ഗുഡ് ഡെറ്റിനെ കാര്യം പറയുവാണെങ്കിൽ വിദ്യാഭ്യാസ ലോൺ അതൊരിക്കലും ഒരു ബാഡ് ഡെറ്റ് അല്ല, അതൊരു ഗുഡ് ഡെറ്റ് തന്നെയാണ്. കാരണം അത് കരിയർ ഗ്രോത്തിന് വേണ്ടിയാണ്. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത് ഒരു കുട്ടി പഠിക്കാനും അതുവഴി ജോലി നേടാനും, അപ്പോൾ കരിയർ ഗ്രോത്ത് തന്നെയാണ് ഒരു എഡ്യൂക്കേഷൻ ലോൺ. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഡെറ്റ് അല്ല, അത് ആവശ്യമായതാണ് എപ്പോഴും. ദെൻ ഹൗസിംഗ് ലോൺ, അതും നമുക്ക് ആവശ്യമായ ഒരു ഗുഡ് ഡെറ്റ് എന്ന് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. കാരണം അതൊരു അസറ്റ് ക്രിയേഷൻ ആണ്. ഒരു വീട് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്നത് ഇതെല്ലാം അസറ്റ് ക്രിയേഷന്റെ ആസ്തികൾ ഉണ്ടാവുന്നതാണ്, അത് നല്ല ഡെറ്റാണ്. ഇനി ബിസിനസ് ലോൺ, ഇപ്പോൾ ഒരു വ്യക്തി കുറച്ച് ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങും, അതിൽ നിന്ന് എന്താണ് വരുന്നത്? ഇൻകം ജനറേഷൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. ആ ഇൻകം ജനറേഷൻ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ഗുഡ് ഡെറ്റ് കാറ്റഗറിയിലേക്ക് നമുക്ക് ബിസിനസ് ലോണിനെ വരുത്താം. ഇനി എന്താണ് ഈ ബാഡ് ഡെറ്റ്? ആ ഡെറ്റുകളെയാണ് നമ്മൾ വളരെ കരുതിയിരിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത് ക്രെഡിറ്റ് കാർഡ് ഡെറ്റ്. ക്രെഡിറ്റ് കാർഡാണ് ഇതിൽ ഏറ്റവും, നമ്മൾ കുറേ ബാഡ് ഡെറ്റ് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു കോളെങ്കിലും റിസീവ് ചെയ്യാത്തവരില്ല ക്രെഡിറ്റ് കാർഡ് വേണോന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളിൽ നിന്നും നമ്മളെ വിളിച്ച് നമ്മൾ അതിന് മറുപടി പറയാത്തവരായിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. ക്രെഡിറ്റ് കാർഡ് ഡെറ്റ്, അതുപോലെ തന്നെ ആവശ്യമില്ലാതെ നമുക്ക് പെട്ടെന്ന് തോന്നിയാന്ന് ഒരു പേഴ്സണൽ ലോൺ അങ്ങ് എടുക്കാം, ഇങ്ങനെ എടുക്കുന്ന പേഴ്സണൽ ലോൺ. അതുപോലെ നമുക്ക് ഗാഡ്ജറ്റ് ലോണുകളുണ്ട്, ഇപ്പം EMIയിൽ എന്ത് വേണമെങ്കിലും വാങ്ങി ഇരിക്കാം, പാർട്ടി ലോൺ ഉണ്ട്, ട്രാവൽ ലോൺ ഉണ്ട്, പല രീതിയിലാണ് ഇപ്പൊ ലോണുകൾ. ഇതിങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ബാഡ് ഡെറ്റ് ആയിട്ട് നമ്മൾ കരുതണം. അതിൽ ക്രെഡിറ്റ് കാർഡ് തന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ അവര് പല സ്ഥാപനങ്ങളും പറയുന്നത് പൂർണ്ണമായിട്ടും ഈ മാസത്തെ എടുത്ത ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തതിന്റെ പേയ്മെന്റ് പൂർണ്ണമായും കൊടുക്കേണ്ട, പകരം നിങ്ങൾ മിനിമം അടച്ചിട്ട് ബാക്കി അവിടെ ഇട്ടേക്കുക, വീണ്ടും പർച്ചേസ് ചെയ്യുക, വീണ്ടും മിനിമം അടയ്ക്കുക. ഇങ്ങനെ വരുമ്പോൾ മാസാമാസം ഇത് ചേർന്ന് ഒരു വർഷത്തിനുള്ളിൽ വലിയൊരു കടം എന്നുള്ള രീതിയിലേക്ക് ചെല്ലും. അത് തന്നെയുമല്ല, ക്രെഡിറ്റ് കാർഡിന്റെ പലിശ എന്ന് വെച്ചാൽ 30%, അതിന് മുകളിലോട്ടാണ്. ഈ പലിശയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഈ ഡെറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല, ഇത് വലിയ നഷ്ടം ഉണ്ടാക്കും. ക്രെഡിറ്റ് കാർഡ് പോലെയുള്ളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ഫുൾ എമൗണ്ട് ഓരോ മാസവും അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിനിമം എമൗണ്ട് ട്രാപ്പിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകരുത്. ഇനി നമുക്ക് ഇൻഷുറൻസ്, കുറച്ച് മുമ്പേ ഇൻഷുറൻസ് എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. എമർജൻസി ഫണ്ട് പറഞ്ഞപ്പോൾ ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസ് എന്തൊക്കെയാണ്? മിക്കവാറും നമ്മളൊക്കെ കാണുന്നത് ഇൻഷുറൻസിനെ ഒരു സേവിംഗ് അങ്ങനെയാണ് പലരും, ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് പലരും ഇൻഷുറൻസിനെ കാണുന്നത്. ഇപ്പം മിക്കവാറും ഉള്ള ഇൻഷുറൻസ് പോളിസികളെല്ലാം ഇൻകം ജനറേഷനും സേവിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. പക്ഷേ ഇൻഷുറൻസിന് അതിൻ്റെതായിട്ടുള്ളൊരു നിലനിൽപ്പുണ്ട്. ഇൻഷുറൻസ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് റിസ്ക് പ്രൊട്ടക്ഷനാണ്. ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു അസുഖമോ വന്നാൽ കുടുംബം സാമ്പത്തികമായി തകരാതിരിക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. രണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ രണ്ട് ഇൻഷുറൻസുകളാണ് ഒരു വ്യക്തി നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ്, അതിന്റെ പേര് പോലെ തന്നെ അത് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ചികിത്സാ ചെലവൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ടേം ലൈഫ് ഇൻഷുറൻസ് എപ്പോഴും ഏണിംഗ് മെമ്പറിന്, ഒരു കുടുംബത്തിലെ ഏണിംഗ് മെമ്പർ ആരാണോ, വരുമാന സ്രോതസ് ആരാണോ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആ കുടുംബം പിന്നെ മുന്നോട്ട് പോകും, അതാണ് നമുക്ക് ടേം ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും, ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും, ഒരേപോലെ തന്നെ പ്രയോജനമാണ്. അത് വ്യക്തികൾക്ക് ഒരു കുടുംബത്തിന് വേണ്ടി എടുക്കുന്നതും ഒക്കെ വളരെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഒന്നാണോ, തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളത്, സേവിങ്സ് വളരെ സുരക്ഷിതമാണ്. നമ്മളൊരു സേവിംഗ് അക്കൗണ്ട്, ഒരു ബാങ്കിൽ ഒരു സേവിംഗ് അക്കൗണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ബാങ്കിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ്, FD, ഇതെല്ലാം നമുക്ക് സേവിങ്സിന്റെ കൂട്ടത്തിൽ കൊണ്ടുവരാവുന്നതാണ്. സേവിങ്സ് വളരെ സുരക്ഷിതവുമാണ്, പക്ഷെ ലാഭം കുറവാണ്. നമുക്കറിയാം FD ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, സേവിങ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, RD ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്. അതൊക്കെ കുറച്ചും കൂടെ ഏണിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഏണിംഗ് ഇല്ല, പക്ഷെ അങ്ങേയറ്റം സുരക്ഷിതമാണ്. ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് റിസ്ക് കൂടുതലാണ്. അത് മ്യൂച്വൽ ഫണ്ട് ആയാലും യൂണിറ്റ് ലിങ്ക്ഡ്, അതായത് ഷെയറുകൾ പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസുകളാണെങ്കിൽ പോലും അതെല്ലാം റിസ്ക് കൂടിയതാണ്. അതേപോലെ തന്നെ ഇതെല്ലാം മാർക്കറ്റ് ലിങ്ക്ഡ് ആയതുകൊണ്ട് റിട്ടേണും കൂടുതലാണ്. അതുകൊണ്ട് ഏത് തരമാണ് നമ്മൾക്ക് വേണ്ടത്, സേവിങ്സ് ആണോ ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളത് ഓരോ വ്യക്തികളും നോക്കണം. സേവിങ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ച് മാത്രമേ അതിൽ നിന്നുള്ള വരുമാനം ലഭിക്കൂ, പക്ഷെ റിസ്ക് ഒന്നും തന്നെ ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കോമ്പൗണ്ടിങ് എഫക്ട് കാരണം അതിനകത്തുനിന്ന് വരുമാനം കൂടുതലായിട്ട്, റിട്ടേൺ കൂടുതലായിട്ട് ലഭിക്കും. പക്ഷേ മാർക്കറ്റിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടോ, ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഇൻസ്റ്റെബിലിറ്റി വന്നാൽ, അല്ലെങ്കിൽ വാർ പോലെയുള്ളൊരു കേസ് വന്നാൽ, ഒരു പാൻഡമിക് സ്പ്രെഡ് ചെയ്താൽ, ഇതെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ടിപ്സ്, എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഈ പറഞ്ഞ സേവിങ്സും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളും വരുമാനവും എക്സ്പെൻസും ഒക്കെ എങ്ങനെ നമുക്ക് ഈ പണം എങ്ങനെയൊന്ന് മാനേജ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു നിർത്താം. ഇതിനകത്തുള്ള കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സിനകത്ത് നമ്മൾ എല്ലാ വ്യക്തികളും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാള് എല്ലാ ചെലവും ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പിലോ നമ്മളത് കുറിച്ചു വെക്കുക തന്നെ വേണം. നമുക്ക് ഈ UPI വഴിയുള്ള സ്പെൻഡിങ്, അതായത് ഡിജിറ്റൽ പേയ്മെന്റ്സുകൾ കൂടിയ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ അതിന്റെ കാലഘട്ടമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് പോകുന്ന വഴി നമ്മൾ അറിയാറില്ല. ക്യാഷ്ലെസ് സ്പെൻഡിങ് വന്നപ്പോൾ, ഡിജിറ്റൽ പേയ്മെന്റ് വന്നപ്പോഴത്തേന് പണം പോയാൽ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം. അക്കൗണ്ടിൽ നിന്നാണെങ്കിലും ക്യാഷ് തന്നെയാണ് പോയതെന്നുള്ളത് നമുക്കൊരു ഓർമ്മ ഉണ്ടായിരിക്കണം. ഇമ്പൾസ് ബൈയിങ് അത് ഒഴിവാക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം. അതായത് ഒരു ഐറ്റം, നമുക്കൊരു വില കൂടിയ ഒരു ഐറ്റം വാങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ അത്രയ്ക്ക് അത്യാവശ്യം കാണില്ല ആ ഐറ്റം കൊണ്ട്. അതിനെക്കാട്ടിയും പ്രധാനപ്പെട്ട ഒരു കാര്യം വേറെ വാങ്ങിക്കാൻ കാണും. അതുകൊണ്ട് 24 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇമ്പൾസ് ബൈയിങ് ചെയ്യാതെ വേണോ വേണ്ടേന്നൊക്കെയോ ഒന്ന് ആലോചിച്ച് അതൊരു വാണ്ടാണ്, വളരെ ആവശ്യം ഇല്ലാത്തതൊക്കെയാണ്, നമ്മുടെ ആഗ്രഹമാണ്, മാറ്റിവെക്കാൻ കഴിയുന്നതാണെങ്കിൽ മാറ്റിവെച്ചാൽ ആ മാസത്തെ ബജറ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. ഇനി എല്ലാ മാസവും ഒരു 15 മിനിറ്റ് എടുത്ത് ഫിനാൻഷ്യൽ റിവ്യൂ നടത്തണം. നമുക്ക് 10,000 രൂപ വരുമാനം ഉള്ളെങ്കിൽ പണം എവിടെ പോയി, എത്ര വന്നു, ഇതൊക്കെ ഒന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കണം. എല്ലാ ഒരു ഫാമിലിയിലെ ഫിനാൻഷ്യൽ ഡിസിഷൻ ഡെഫിനറ്റ്ലി ആ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കണം. ഇപ്പം ചിലയിടത്ത് അച്ഛൻ മാത്രം അറിയും, അല്ലെങ്കിൽ അമ്മ മാത്രം അറിയും, കുട്ടികളുടെ അടുത്ത് ഇതൊന്നും പറയില്ല, കാരണം അവർ കുട്ടികളാണല്ലോ, അവരിതൊന്നും അറിയണ്ട. അങ്ങനല്ല, പണത്തെക്കുറിച്ച് വീട്ടിൽ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം. ഇപ്പം ഇത്രയാണ് ഇന്നത്തെ ലളിതമായി സാമ്പത്തിക കൈകാര്യം ചെയ്യാനുള്ള ഒരു പോയിന്റ്സ് ആയിട്ട് പറയാനുള്ളത്. നന്ദി.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. സാമ്പത്തിക ബോധവൽക്കരണം എല്ലാവർക്കും, പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ലളിത പാഠങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹെഡും ഫിനാൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാ ഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഇതോടെ ബയോ സ്പെക്ട്രം 2026 റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ

0: ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14 ബയോസ്പെക്ട്രം 2026.
1: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
0: 10 o'clock.
2: സീറോ ഡെലിവറി.
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
2: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
2: ഫോൺ 7012-58-6661.
3: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്.
7: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.

അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി മാറാത്തനാസ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

0: ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാടെക്സ്, ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.backfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: ഹലോ, നമസ്കാരം. മധുര ഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു RJ അമൃത കാർത്തിക. ഇന്നും ഒരുപിടി നല്ല മലയാള ഗാനങ്ങളാണ് ശ്രോതാക്കളെ കാത്തിരിക്കുന്നത്. നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗാനങ്ങളുണ്ടല്ലേ മലയാള ചലച്ചിത്ര ശാഖയിൽ. അങ്ങനെ ആദ്യത്തെ ഗാനത്തിലേക്ക് പോവുകയാണ്. കാറ്റിൽ പാറി വരുന്നൊരു മന്ദാര പുഷ്പം പോലെ മനോഹരമായ ഒരു ഗാനമുണ്ട്. എന്നെന്നും മലയാളി കേൾക്കാൻ കൊതിക്കുന്ന ഒരു ഹൃദയരാഗം. ജോൺസൺ മാസ്റ്ററിന്റെ ഏറ്റവും മികച്ച കോമ്പോസിഷൻ. ഓർമ്മയിൽ ഇന്നും നോവായ ക്ലൈമാക്സ് ഉള്ള ചിത്രത്തിലെ ഗാനം മന്ദാര ചെപ്പുണ്ടോ എന്ന മനോഹരമായ ഗാനം. ഈ പാട്ടിന് ഒട്ടനവധി വിശേഷണങ്ങളാണുള്ളത്. പാട്ടുകാർ വന്നെത്തുന്ന വേദികളിലേക്ക് പോകുമ്പോൾ ഏതു മലയാളിയും കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളിലൊന്നും ഇതുതന്നെയാണ്. മധുരഗീതങ്ങളിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഗാനം ആസ്വദിക്കാം. MG ശ്രീകുമാർ, KS ചിത്ര ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിന് വരികളെഴുതിയത് പൂവച്ചൽ ഖാദർ.

സംവിധായകൻ ഭരതൻ കൈവിരലിൽ എണ്ണാവുന്ന ഗാനങ്ങളെ എഴുതിയിട്ടുള്ളൂ. അതിലൊന്നാണ് ചിലമ്പ് എന്ന ചിത്രത്തിലെ പുടമുറി കല്യാണം എന്ന ഗാനം. ആരഭീരാഗത്തിന്റെ ആർദ്രഭംഗി ഈ ഗാനത്തെ ചേതോഹരമാക്കുന്നു എന്ന് പറയുന്നു. ചിത്രയുടെ ആലാപനം മികവിന്റെ കൊടുമുടി കയറുന്നത് നമുക്കിപ്പോൾ കേട്ടറിയാം. 1986 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ ഈ ഗാനത്തിന് വരികളൊരുക്കിയത് ഭരതൻ, സംഗീതം ഔസേപ്പച്ച്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജെ അമൃത കാർത്തിക. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സംവിധായകൻ ഭരതൻ മറ്റൊരു ഗാനത്തിനുകൂടി സംഗീതം നൽകി. കേളി എന്ന ചിത്രത്തിലെ താരം വാൽക്കണ്ണാടി നോക്കി എന്ന ഗാനം. കേളി എന്ന ചിത്രം അതിമനോഹരമായ ഒരു കവിത പോലെ തന്നെയായിരുന്നു. ഭരതന്റെ തന്നെ തൂലികയിൽ വരഞ്ഞുവീണ ഒരു കവിത. പ്രണയത്തിന്റെ നേർത്ത ഈരടികളും ഭാവാത്മകമായ താളങ്ങളും സംഗീതവും കഥയും കൊണ്ട് ഈടുറ്റ ഒരു കവിത. അതിലെ ഏറ്റവും മനോഹരമായ ഗാനം ഹിന്ദോളത്തിലാണ് ഭരതൻ ചിട്ടപ്പെടുത്തിയത്. ഒരുപക്ഷെ കേളി എന്ന ചിത്രം പ്രേക്ഷകർ മറന്നാലും ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ താരത്തിനെയും വാൽക്കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന നിലാവും ആസ്വാദകർ മറക്കില്ല. ആസ്വദിക്കാം ആ മനോഹരമായ ഗാനം മധുരഗീതങ്ങളിലൂടെ.

കേച്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ ചിത്രചേച്ചിയുടെ ഒരു ശബ്ദം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. വാർമുകിലെ വാനിൽ നീ എന്ന ഗാനത്തിലൂടെ ആ ചിത്രം കണ്ടവർക്കറിയാം, അത് ഭദ്രയിൽ പുനർജനിക്കുന്നു. ആരുടെ ഒപ്പം നിന്നാലും ആ പഴയ ശ്യാമവർണ്ണന്റെ ഓർമ്മകളിൽ അവൾ ഊർജം നേടുന്നു. ഒരിക്കൽ അവൻ അരികിലുണ്ടായിരുന്നതിന്റെ സന്തോഷങ്ങളിൽ പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും അവൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭദ്രയുടെ ജീവിതം മുഴുവൻ ഒരു യാത്രയ്ക്കുള്ള ഉന്മാദമുണ്ടായിരുന്നു. ശ്യാമവർണ്ണനെയും അയാളുടെ സംഗീതത്തെയും തിരഞ്ഞുള്ള ഒരവസാന യാത്ര. മഴ എന്ന ചിത്രത്തിലെ ഈ മനോഹരമായ ഗാനമാണ് ശ്രോതാക്കൾ ഇനി ആസ്വദിക്കാൻ പോകുന്നത്, മധുരഗീതങ്ങളിലൂടെ.

നാടോടിക്കാറ്റ് എന്ന ചിത്രം ഇന്നും നമുക്ക് ഒരു ചിരി നൽകുന്ന ഒരു ചിത്രം കൂടിയാണല്ലേ. അത്രത്തോളം മനോഹരമായ ഒരു കഥ കൂടിയുണ്ട് ആ ചിത്രത്തിൽ. വൈശാഖ സന്ധ്യ എന്ന ഗാനവും നമ്മൾ അത്രത്തോളം മനസ്സിലേറ്റെടുത്തൊരു ഗാനം കൂടിയാണ്. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി ശ്യാം മ്യൂസിക് ചെയ്ത ഈ ഗാനം ആലപിച്ചത് ഗാനഗന്ധർവൻ യേശുദാസ്. ഈ ഗാനം കേൾക്കുമ്പോഴൊക്കെയും മോഹൻലാൽ, ശോഭന ആ ഒരു കോംബോ, ആ ഒരു രംഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അല്ലേ. ആസ്വദിക്കാം വീണ്ടും ആ മനോഹരമായ ഗാനം മധുരഗീതങ്ങളിലൂടെ.

മധുരഗീതങ്ങളിൽ ശ്രോതാക്കളോടൊപ്പം ആർ ജി അമൃത കാർത്തിക. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, ജെറിയ അമൽദേവിന്റെ സംഗീതത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾ. നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിലെ ഈ ഗാനം പിന്നെയും എത്രയോ വേദികളിൽ പ്രകാശം പരതി കടന്നുപോയി. കേസ് ചിത്രയ്ക്ക് പുരസ്കാരം ലഭിച്ച ഒരു ഗാനം കൂടിയാണ്. യേശുദാസും ഈ ഗാനം പാടിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ അമ്മാമ്മയുടെയും കൊച്ചുമകളുടെയും കലമ്പലുകളിലേക്ക് ചിത്രചേച്ചിയുടെ ശബ്ദം തന്നെയാണ് ഉചിതമായി എല്ലാവർക്കും തോന്നിയത്. ആസ്വദിക്കാം ഈ ഗാനം നമുക്ക് മധുരഗീതങ്ങളിലൂടെ.

വൈശാലി എന്ന ചിത്രത്തോടൊപ്പം തന്നെ ചേർത്ത് നിർത്തുന്നതാണ് വൈശാലി എന്ന ചിത്രത്തിലെ ഗാനങ്ങളും. എന്തു പുഷ്പം ചൂടി നിൽക്കും രാത്രി എന്ന ഗാനവും നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. ഒ എൻ വിയുടെ രചനയ്ക്ക് ബോംബെ രവി സംഗീതം നൽകുമ്പോൾ ചിത്രയുടെ ശബ്ദം രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഓളങ്ങൾ കടന്നു പോകുന്നത് പോലെ തോന്നും പലർക്കും. പ്രാണനെ കത്തിക്കുന്ന അഗ്നി പോലെ വൈശാലിയുടെ പ്രണയം സ്ത്രീയെ കാണാത്ത മുനികുമാരന്റെ ഹൃദയത്തിൽ തൊടുന്നതിന്റെ കാത്തിരിപ്പിൽ എത്ര പേരാണ് കണ്ണുകൾ നീട്ടിയത്. ആസ്വദിക്കാം ആ മനോഹരമായ ഗാനം. ദാ ഇപ്പോൾ മധുരഗീതങ്ങളിലൂടെ

ചില പാട്ടുകൾക്ക് കേസ് ചിത്രയുടെ അല്ലാതെ ശബ്ദം താരതമ്യപ്പെടുത്താൻ ഒരിക്കലും ആകില്ലെന്ന് തോന്നും. ചാമരം എന്ന ചിത്രത്തിലെ രാജഹംസമേ എന്ന ഗാനം ചിത്രയുടെ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പുരസ്കാരങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും മെലഡിയുടെ നവ്യമായ ആനന്ദം മലയാളി ആ ശബ്ദത്തിലൂടെ അറിഞ്ഞു. കൈതപ്രം വരികളെഴുതി ജോൺസൺ മാഷ് മ്യൂസിക് ചെയ്ത ഈ ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. മധുരഗീതങ്ങളിലൂടെ

കേസ് ചിത്രയ്ക്ക് കേരള ചലച്ചിത്ര അക്കാദമിയുടെ മികച്ച ഗായികാ പുരസ്കാരം ലഭിച്ച ഗാനമാണ് തങ്കത്തോണി എന്ന ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ സംഗീതം നൽകിയ ഈ ഗാനമാണ് നമ്മളിനി ആസ്വദിക്കാൻ പോകുന്നത് മധുരഗീതങ്ങളിലൂടെ.

പവിത്രം എന്ന ചിത്രം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമ കൂടിയാണ്. സുന്ദരമാണ്, നിഷ്കളങ്കമാണ് ആ സിനിമയിലെ മുഖ്യ കഥാപാത്രമായ ഉണ്ണികൃഷ്ണനും മറ്റു പ്രധാന കഥാപാത്രങ്ങളും. പരസ്പരം സ്നേഹം കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ടവർ. സ്വന്തം അമ്മ ഗർഭിണിയാണെന്നറിയുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്ന അമ്മയെ ശുശ്രൂഷിക്കുന്ന മകൻ. അമ്മയുടെ മരണത്തോടുകൂടി അച്ഛൻ നാടുവിട്ടു പോയതോടുകൂടി കുഞ്ഞനീത്തിയുടെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന സഹോദരൻ. കുഞ്ഞനിയത്തെ പൊന്നുപോലെ വളർത്താൻ വേണ്ടി പ്രണയിച്ച പെണ്ണിനെ ഉപേക്ഷിക്കുന്ന അനിയത്തിക്കുട്ടി വളർന്നപ്പോൾ തന്നിൽ നിന്ന് അകലുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന കാമുകൻ. അങ്ങനെ അങ്ങനെ ഒരുപാട് തലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരുപാടൊരുപാട് പ്രിയപ്പെട്ടതാണ്. ഒ എൻ വി കുറുപ്പ് വരികളെഴുതി, ശരത് മ്യൂസിക് ചെയ്ത് എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് ആലപിച്ച വാലിന്മേൽ പൂവും എന്ന ഗാനമാണ് ശ്രോതാക്കൾ ഇനി ആസ്വദിക്കാൻ പോകുന്നത്. ഒപ്പം മധുരഗീതങ്ങൾ നമുക്കിന്നിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കൂടിയായി. ഇനിയുമേറെ ഒരുപാട് നല്ല ഗാനങ്ങളുമായി മധുരഗീതങ്ങളിൽ നമുക്ക് ഒത്തുചേരാം. കൂടെയുണ്ടായിരുന്നത് ആർ ജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.